0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. മറ്റുള്ളവർക്ക് സമാധാനം പകരുന്ന ജീവിതം നയിക്കണം യുവജനങ്ങളോട് പാപ്പ. വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിതവും ആത്മീയതയും ഉദാഹരണമാക്കി യുവാക്കളെ പ്രാർത്ഥനയിലേക്കും വിശ്വാസത്തിലേക്കും ജീവിത വെളിയോടുള്ള തുറന്ന മനസ്സിലേക്കും ക്ഷണിച്ചുകൊണ്ട് അമേരിക്കയിലെ സ്റ്റൂബെൻവിൽ വേനൽക്കാല യുവജന സമിതികളുടെ 50th വാർഷികത്തോടനുബന്ധിച്ച് ലിയോ 14th പാപ്പ വീഡിയോ സന്ദേശം നൽകി. ഇന്നത്തെ യുവജനങ്ങളോട് വിശുദ്ധ ഫ്രാൻസിസ് പങ്കുവയ്ക്കുന്ന സന്ദേശം സമാധാനത്തെയും സന്തോഷത്തെയും കുറിച്ചാണെന്ന് പറഞ്ഞ പാപ്പ മറ്റുള്ളവർക്ക് സമാധാനം പകരുന്ന ജീവിതം നയിക്കുവാൻ യുവജനങ്ങളെ ആഹ്വാനം ചെയ്തു. യഥാർത്ഥ സമാധാനം മനുഷ്യശ്രമങ്ങളുടെ ഫലമല്ലെന്നും ഹൃദയത്തിൽ ദൈവത്തെ സ്വീകരിക്കുമ്പോൾ ലഭിക്കുന്ന ദൈവദാനമാണെന്നും പാപ്പ വ്യക്തമാക്കി. വ്യക്തികളും കുടുംബങ്ങളും സമൂഹങ്ങളും രാജ്യങ്ങളും ദൈവത്തിന്റെ സമാധാനത്തിന്റെ ഉപകരണങ്ങളാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിപൂർണ സന്തോഷത്തെക്കുറിച്ച് സംസാരിക്കവെ വിശുദ്ധ ഫ്രാൻസിസ് നൽകിയ പ്രസിദ്ധമായ പഠനം പാപ്പ ഓർമ്മിപ്പിച്ചു. ബുദ്ധിമുട്ടുകളും നിരാകരണങ്ങളും സഹനത്തോടെയും ദൈവസ്നേഹത്തോടെയും സ്വീകരിക്കുന്നതിലാണ് യഥാർത്ഥ സന്തോഷം അടങ്ങിയിരിക്കുന്നതെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. വിശുദ്ധ അഗസ്റ്റിന്റെ തിരുശേഷിപ്പുകൾക്ക് മുൻപിൽ പ്രാർത്ഥിക്കുവാൻ പാപ്പ പവിയയിൽ. വിശുദ്ധ അഗസ്റ്റിന്റെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന പവിയയിലെ സാൻ പിയത്രോ ഇൻ ചേലോ ദിയോറോ ബസിലിക്കയിൽ അഗസ്റ്റീനിയൻ സഭാസമൂഹത്തിൽ നിന്നുള്ള ആദ്യ പാപ്പായായ പരിശുദ്ധ പിതാവ് ലിയോ 14th സന്ദർശനം നടത്തുന്നതിൽ അഗസ്റ്റീനിയൻ സന്യാസികൾക്കുള്ള സന്തോഷം പങ്കുവച്ചു. ക്രിസ്തുവർഷം 722 മുതൽ വിശുദ്ധ അഗസ്റ്റിന്റെ തിരുശേഷിപ്പുകൾ ഈ ബസിലിക്കയിൽ സംരക്ഷിച്ചു വരുന്നു. അതിനാൽ അഗസ്റ്റീനിയൻ ആത്മീയ പാരമ്പര്യത്തിലുള്ള പരിശുദ്ധ പിതാവിന്റെ ഈ സന്ദർശനം പ്രത്യേകമായ പ്രാധാന്യമർഹിക്കുന്നു. പൗരോഹിത്യ വഴിയിൽ 44 വർഷങ്ങൾ ലിയോ 14th പാപ്പായ്ക്ക് ആശംസകൾ. സഭയുടെ അമരക്കാരനായ പരിശുദ്ധ പിതാവ് ലിയോ 14th പാപ്പ പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടിട്ട് ജൂൺ മാസം 19th തീയതി 44 വർഷങ്ങൾ പൂർത്തിയായി. 1982 ജൂൺ 19th വത്തിക്കാനിൽ നിന്നും ഏതാനും ചുവടുകളകലെയുള്ള സാന്താ മോനിക്ക കപ്പേളയിൽ വെച്ചാണ് റോബർട്ട് പ്രെവോസ്റ്റ് പുരോഹിതനായി അഭിഷിക്തനായത്. അതിന് 5 മുൻപ് അദ്ദേഹം അഗസ്റ്റീനിയൻ സഭാസമൂഹത്തിൽ ചേരുകയും 1981 നിത്യവ്രതം സ്വീകരിക്കുകയും ചെയ്തു. പൗരോഹിത്യത്തിന്റെ ഓർമ്മ കാർഡിൽ 15th നൂറ്റാണ്ടിലെ ഒരു റഷ്യൻ ഐക്കൺ ചിത്രമായ അന്ത്യ അത്താഴത്തിന്റെ രൂപം ഉൾപ്പെടുത്തിയിരുന്നു. അതിൽ തിരഞ്ഞെടുത്ത വാക്കുകൾ വിശുദ്ധ അഗസ്റ്റിന്റേതായിരുന്നു. "നിങ്ങളെയേവരെയും സാധാരണ അപ്പം കൊണ്ട് പോഷിപ്പിക്കുക എന്നത് എനിക്ക് സാധ്യമല്ല. എന്നാൽ ഈ വചനം നിങ്ങളുടെ ഓഹരിയാണ്. എന്നെ പോഷിപ്പിക്കുന്ന അതേ മേശയിൽ നിന്നാണ് ഞാൻ നിങ്ങളെയും പോഷിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളുടെ സഹോദരനാണ്." സ്നേഹത്തിന്റെ നാഗരികത വളർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണം കർദിനാൾ കൂവക്കാട്. പ്രാദേശിക കത്തോലിക്കാ സഭയുടെ പ്രവർത്തനങ്ങളും വിവിധ സമൂഹങ്ങൾക്കിടയിൽ സമാധാനപരവും പരസ്പര ബഹുമാനപൂർണവുമായ സഹവർത്തിത്വം വളർത്തുന്നതിനായി സഹിഷ്ണുതയും ബഹുസാംസ്കാരികതയും പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞുകൊണ്ട് മതാന്തര സംവാദങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാട് ജൂൺ മാസം 15 മുതൽ 19 വരെ അസർബൈജാൻ രാജ്യം സന്ദർശിക്കുകയും രാഷ്ട്രത്തലവൻ ഇൽഹാം ഒലിയവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. തനിക്കു ലഭിച്ച ഹൃദയംഗമമായ സ്വീകരണത്തിനും പരിശുദ്ധ സിംഹാസനത്തെയും അസർബൈജാനിലെ മതസമൂഹങ്ങളെയും ദീർഘകാലമായി ബന്ധിപ്പിക്കുന്ന സൗഹൃദത്തിനും കർദിനാൾ നന്ദിയർപ്പിച്ചു. 2002 വിശുദ്ധ ജോൺ പോൾ 2nd നടത്തിയ സന്ദർശനവും 2016 ഫ്രാൻസിസ് പാപ്പ നടത്തിയ സന്ദർശനവും കർദിനാൾ അനുസ്മരിച്ചു. ഈ സന്ദർശനങ്ങളും മറ്റ് സംരംഭങ്ങളും ഇരുവിഭാഗങ്ങൾക്കുമിടയിലെ ബന്ധം കൂടുതൽ ശക്തമാക്കിയതായി കർദിനാൾ ചൂണ്ടിക്കാട്ടി. സാങ്കേതിക വിദ്യകൾ ഒരിക്കലും നിഷ്പക്ഷമല്ല പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷക സംഘം. ജൂൺ മാസം 19th തീയതി ന്യൂയോർക്കിൽ വെച്ച് നിർമ്മിത ബുദ്ധിയെക്കുറിച്ചുള്ള സ്വതന്ത്ര അന്തർദേശീയ ശാസ്ത്രീയ സംഘത്തിന്റെ സഹ അധ്യക്ഷന്മാരുമായി നടന്ന പൊതുസഭയുടെ പൂർണ്ണ സമ്മേളനത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷക ദൗത്യ സംഘത്തിന്റെ പ്രസ്താവന വായിച്ചു. സംഘത്തിനു വേണ്ടി കൌൺസിലർ മോൺസിഞ്ഞോർ മാർക്കോ ഫോർമിക്ക പ്രസ്താവന സഭയിൽ അവതരിപ്പിച്ചു. നിർമ്മിത ബുദ്ധിയെ അടിസ്ഥാനമാക്കി ഈ ആദ്യത്തെ സംവേദനാത്മക സംഭാഷണം വിളിച്ചു ചേർത്തതിനെ പരിശുദ്ധ സിംഹാസനം സ്വാഗതം ചെയ്യുന്നുവെന്ന ആമുഖത്തോടെയാണ് പ്രസ്താവന ആരംഭിക്കുന്നത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി സുവിശേഷ പരിചിന്തനം കേൾക്കാം. സീറോ മലബാർ സഭ ആരാധനക്രമം ശ്ലീഹാകാലം 5 ഞായറാഴ്ചയിലെ വായനകളെ ആധാരമാക്കിയ വചനവിചിന്തനമാണ് ഇന്ന് നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10 16 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം.

ഈശോമിശിഹായിൽ ഏറെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സീറോ മലബാർ സഭയുടെ ആരാധനക്രമത്തിൽ നാം ഇന്ന് ശ്ലീഹാക്കാലം അഞ്ചാം ഞായറാഴ്ചയിലാണ് ആയിരിക്കുന്നത്. പന്തക്കുസ്ത തിരുനാൾ തുടങ്ങിയുള്ള ഏഴ് ആഴ്ചകളാണ് ശ്ലീഹാക്കാലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകമായി പ്രാധാന്യം നൽകുന്ന കാലമാണിത്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ശ്ലീഹന്മാരും ദൈവജനവുമാകുന്ന സഭയും തമ്മിലുള്ള സുദൃഢമായ ബന്ധം, ആദിമ സഭയുടെ ചൈതന്യവും കൂട്ടായ്മയും, സഭയുടെ പ്രേഷിത സ്വഭാവവും ദൗത്യവും എന്നിവയാണ് ഈ കാലത്തിലെ പ്രധാന ചിന്തകൾ. തങ്ങളുടെ ഗുരുവിന്റെ സന്ദേശവുമായി ലോകം മുഴുവനും ചുറ്റിസഞ്ചരിച്ച് പുതിയ സഭാസമൂഹങ്ങൾക്ക് രൂപം കൊടുത്ത ശ്ലീഹന്മാരുടെ കൂട്ടായ്മയിലും ഐക്യത്തിലും പങ്കുചേരുവാനുള്ള നമ്മുടെ കടമയെയും ഈ കാലം അടിവരയിടുന്നു. ഇതിനു നമ്മെ ക്ഷണിക്കുന്ന വചനഭാഗങ്ങളാണ് സഭാമാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നൽകുന്നത്. ദൈവവിളിയുടെ ആഴത്തെക്കുറിച്ചും ഒരു വിശ്വാസി ഈ ലോകത്തിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെക്കുറിച്ചും ആ വെല്ലുവിളികൾക്കിടയിൽ നാം പുലർത്തേണ്ട പ്രത്യാശയെക്കുറിച്ചും ഈ വചനഭാഗങ്ങൾ പ്രതിപാദിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിൽ മോശയും അഹറോനും നേരിടുന്ന പ്രതിസന്ധികളും ജെറമിയ പ്രവാചകൻ നേരിടുന്ന ഗൂഢാലോചനകളും പൗലോസ്ലിഹ പങ്കുവയ്ക്കുന്ന സഹനത്തിന്റെ ദൈവശാസ്ത്രവും ഒടുവിൽ ഭയം കൂടാതെ സാക്ഷ്യം നൽകുവാൻ ആഹ്വാനം ചെയ്യുന്ന ക്രിസ്തുവിന്റെ സുവിശേഷവും ചേർന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു സമഗ്ര ചിത്രം നമുക്ക് നൽകുന്നു. ദൈവം തിരഞ്ഞെടുക്കുന്നത് അയോഗ്യരെയല്ല, മറിച്ച് തിരഞ്ഞെടുക്കുന്നവരെ അവിടുന്ന് യോഗ്യരാക്കുന്നു എന്ന വിശാലമായ കാഴ്ചപ്പാടാണ് പുറപ്പാട് പുസ്തകത്തിലെ ഇന്നത്തെ വായനയിൽ നമുക്ക് നൽകുന്നത്. ഇസ്രായേൽ ജനതയെ ഫറവോയുടെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുവാനായി ദൈവം മോശയെയും അഹറോനെയും നിയോഗിക്കുന്നത് നാം കാണുന്നു. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മോശയ്ക്ക് തന്നിൽ തന്നെയുണ്ടായിരുന്ന അവിശ്വാസവും കുറവുകളുമാണ്. താൻ സംസാരശേഷി കുറഞ്ഞവനാണെന്നും ഫറവോയുടെ മുൻപിൽ നിൽക്കുവാൻ താൻ അയോഗ്യനാണെന്നും മോശ കരുതിയിരുന്നു. എന്നാൽ ദൈവം മോശയോട് പറയുന്നത്, ഞാൻ നിന്നെ ഫറവോയ്ക്ക് ദൈവത്തെപ്പോലെയാക്കിയിരിക്കുന്നു എന്നാണ്. ഇതൊരു വലിയ സത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ യോഗ്യതകൾ നോക്കിയിട്ടല്ല, മറിച്ച് അവിടുത്തെ കരുണയും ശക്തിയും വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, ഞാനൊരു സാധാരണക്കാരനല്ലേ, എനിക്ക് എങ്ങനെ സഭയിലോ സമൂഹത്തിലോ ഒരു മാറ്റം വരുത്താൻ കഴിയും എന്നൊക്കെ. എന്നാൽ മോശയെപ്പോലെ നമ്മുടെ കുറവുകളെ കർത്താവിന്റെ മുൻപിൽ തുറന്നുവെക്കുമ്പോൾ അവിടുന്ന് നമ്മെ തള്ളിക്കളയുകയല്ല, മറിച്ച് നമ്മെ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അഹ്റോനെ മോശയുടെ വക്താവായി നൽകിയതുപോലെ നമ്മുടെ കുറവുകൾ നികത്തുവാൻ ദൈവം നമുക്ക് പല വ്യക്തികളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും സഹായങ്ങൾ നൽകും. നീതിക്കു വേണ്ടി ദാഹിക്കുന്ന ജനതയ്ക്കായി സംസാരിക്കുക എന്നത് ഓരോ വിശ്വാസിയുടെയും ദൗത്യമാണ്. ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം നാം വലിയവരാകുക എന്നതല്ല, മറിച്ച് ലോകം മുഴുവൻ കർത്താവാണ് ഏകരക്ഷകൻ എന്ന് ബോധ്യപ്പെടുക എന്നതാണ്. നമ്മുടെ ബലഹീനതകളിലാണ് അതിനാൽ ദൈവത്തിന്റെ ശക്തി പൂർണ്ണമായി വെളിപ്പെടുന്നത്. ദൈവത്തിനുവേണ്ടി സംസാരിക്കുവാൻ ഇറങ്ങിത്തിരിക്കുന്നവർ നേരിടേണ്ടി വരുന്ന വലിയൊരു യാഥാർത്ഥ്യമാണ് ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം കാണുന്നത്. കർത്താവിന്റെ വചനം പ്രഘോഷിച്ചതിന്റെ പേരിൽ സ്വന്തം നാട്ടുകാർ പോലും പ്രവാചകനെതിരെ ഗൂഢാലോചന നടത്തുന്നു. കശാപ്പിനു വേണ്ടി കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ താൻ നിസ്സഹായനാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. ഒരു പ്രവാചകന്റെ ജീവിതം പലപ്പോഴും ലൗകികമായ കാഴ്ചപ്പാടിൽ ഒറ്റപ്പെടലുകളുടേതാണ്. ഇന്നത്തെ സമൂഹത്തിലും സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നവർ പലപ്പോഴും ഒറ്റപ്പെടുത്തപ്പെടുന്നു. അഴിമതിക്കെതിരെ സംസാരിക്കുന്നവർ, ധാർമ്മിക മൂല്യങ്ങൾക്കു വേണ്ടി വാദിക്കുന്നവർ, സഭയുടെ പ്രബോധനങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുന്നവർ എന്നിവർ പരിഹസിക്കപ്പെട്ടേക്കാം. എന്നാൽ ജെറമിയയെപ്പോലെ നാം പറയേണ്ട വാചകം ഇതാണ്, സൈന്യങ്ങളുടെ കർത്താവെ, അവിടുന്നാണല്ലോ എന്റെ ആശ്രയം. ഈ ലോകത്തിലെ മനുഷ്യർ നമുക്കെതിരെ തിരിയുമ്പോഴും ഹൃദയങ്ങളെയും അന്തരാത്മാവിനെയും പരിശോധിക്കുന്ന ദൈവം നമ്മുടെ നീതിക്കു വേണ്ടി നിലകൊള്ളും. പീഡനങ്ങളുടെ നടുവിലും തളർന്നു പോകാതിരിക്കുവാൻ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം മാത്രമാണ് പോംവഴി. കർത്താവിനു വേണ്ടി സഹിക്കുന്നത് പരാജയമല്ല, മറിച്ച് വിജയത്തിലേക്കുള്ള പാതയാണെന്ന് ജെറമിയ പ്രവാചകന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. പൗലോസ്ലിഹ കൊറിന്തോസുകാർക്കെഴുതിയ രണ്ടാം ലേഖനത്തിൽ ക്രിസ്തീയ സഹനത്തെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ ദർശനം പങ്കുവയ്ക്കുന്നുണ്ട്. നമ്മുടെ ശരീരങ്ങളെയും ജീവിതങ്ങളെയും അദ്ദേഹം മൺപാത്രങ്ങളോടാണ് ഉപമിക്കുന്നത്. മൺപാത്രം എളുപ്പത്തിൽ ഉടഞ്ഞുപോകുന്നതാണ്, ബലഹീനമാണ്. എന്നാൽ അതിനുള്ളിൽ ദൈവം ഒരു വലിയ നിധി നിക്ഷേപിച്ചിട്ടുണ്ട്. അത് ക്രിസ്തുവിന്റെ സുവിശേഷവും അവിടുത്തെ ജീവനുമാണ്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും തകർച്ചകളും ഉണ്ടാകുമ്പോൾ ഈ മൺപാത്രം ഉടയുന്നതുപോലെ നമുക്ക് തോന്നും. എന്നാൽ പൗലോസ്ലിഹ പറയുന്നു, ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു എങ്കിലും തകർക്കപ്പെടുന്നില്ല, വിഷമിപ്പിക്കപ്പെടുന്നു എങ്കിലും ഭഗ്നാശരാകുന്നില്ല, പീഡിപ്പിക്കപ്പെടുന്നു എങ്കിലും പരിത്യക്തരാകുന്നില്ല, അടിച്ചു വീഴ്ത്തപ്പെടുന്നു
എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല. ഇതിന് കാരണം നമ്മിൽ വസിക്കുന്ന ക്രിസ്തുവിന്റെ ശക്തിയാണ്. യേശുവിന്റെ മരണം നാം നമ്മുടെ ശരീരത്തിൽ വഹിക്കുന്നത് അവിടുത്തെ ജീവൻ നമ്മിലൂടെ വെളിപ്പെടുത്തപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു പ്രധാന ചിന്ത ശ്ലീഹ പങ്കുവയ്ക്കുന്നുണ്ട്. ദൃശ്യമായവയല്ല, മറിച്ച് അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ലോകം കാണുന്നത് നമ്മുടെ തകർച്ചകളും ദാരിദ്ര്യവും രോഗങ്ങളുമായിരിക്കാം. എന്നാൽ ദൈവം നോക്കുന്നത് നമ്മുടെ ആത്മാവിന്റെ വളർച്ചയിലേക്കാണ്. ഈ ലോകത്തിലെ സഹനങ്ങൾ നിസ്സാരമാണ്. അവ നമുക്ക് നൽകുന്നത് അനശ്വരമായ മഹത്വമാണ്. മാത്രമല്ല, ക്രിസ്തീയ ജീവിതമെന്നത് വ്യക്തിപരമായ ഒന്നല്ല. ഈ കൃപ നാം സ്വീകരിക്കുന്നത് സഭ എന്ന സമൂഹമായിട്ടെന്ന സത്യവും ഈ വചനഭാഗം നമ്മോട് പറയുന്നു. നാം ഓരോരുത്തരുടെയും സഹനങ്ങളും പ്രാർത്ഥനകളും മറ്റുള്ളവർക്കുകൂടി പ്രയോജനപ്പെടുന്നു എന്ന സഭയുടെ സാമൂഹിക മാനം ഇവിടെ അടിവരയിട്ട് പറയുന്നു. നാം ഒറ്റയ്ക്കല്ല കുരിശു ചുമക്കുന്നത്, മറിച്ച് ക്രിസ്തുവിനോടും അവിടുത്തെ സഭയോടും കൂടിയാണ്. ആദ്യ വായനകളുടെയെല്ലാം പൂർണ്ണത ഇന്നത്തെ സുവിശേഷത്തിലാണ് നാം ദർശിക്കുന്നത്. തന്റെ ശിഷ്യന്മാരെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ ഈശോ നൽകുന്ന നിർദ്ദേശങ്ങൾ തികച്ചും യാഥാർത്ഥ്യബോധമുള്ളവയാണ്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ആടുകളെ എന്ന പോലെയാണ് ശിഷ്യർ അയക്കപ്പെടുന്നത്. ലോകം ശിഷ്യരോട് ശത്രുത പുലർത്തും, എന്നാൽ അവിടെ പതറരുത്. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കുവാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ഭയപ്പെടേണ്ട എന്ന ആഹ്വാനമാണ് ഈ സുവിശേഷ ഭാഗത്തിന്റെ അന്തസത്ത. മൂന്ന് തരത്തിലുള്ള ഭയങ്ങളെ അകറ്റുവാൻ ഈശോ നമ്മോട് പറയുന്നു. ഒന്ന്, മനുഷ്യരെ ഭയപ്പെടരുത്, അവർക്ക് ശരീരത്തെ മാത്രമേ കൊല്ലാൻ കഴിയൂ. രണ്ട്, പ്രതിസന്ധികളെ ഭയപ്പെടരുത്, കാരണം നമ്മുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. മൂന്ന്, കുറവുകളെ ഭയപ്പെടരുത്, കാരണം പരിശുദ്ധാത്മാവ് നമുക്കുവേണ്ടി സംസാരിക്കും. ദൈവത്തിന്റെ കുടുംബത്തിലെ അംഗങ്ങളാണ് നാം എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ലോകത്തിന്റെ അധികാരങ്ങളെയും ഭീഷണികളെയും ഭയപ്പെടാതെ ദൈവത്തെ മാത്രം ഭയപ്പെടുക, അതായത് ദൈവസ്നേഹത്തിൽ നിന്ന് വേർപിരിയുമോ എന്ന് മാത്രം ഭയപ്പെടുക. സുവിശേഷം പ്രഘോഷിക്കുക എന്നത് വെറും വാക്കുകളിലൂടെയല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലൂടെയാണ് പ്രാവർത്തികമാക്കേണ്ടത്. സമൂഹത്തിലെ ഏറ്റവും ദുർബലരായവർക്ക് നീതി ലഭ്യമാക്കുവാനും അടിച്ചമർത്തപ്പെട്ടവർക്കു വേണ്ടി സംസാരിക്കുവാനും നാം തയ്യാറാകുമ്പോഴാണ് ക്രിസ്തുവിന് നാം യഥാർത്ഥ സാക്ഷികളായി മാറുന്നത്. ലോകം നമ്മെ ഭയപ്പെടുത്തിയേക്കാം, നമ്മുടെ ബലഹീനതകൾ നമ്മെ തളർത്തിയേക്കാം. എന്നാൽ ഓർക്കുക, നാം വഹിക്കുന്നത് മൺപാത്രത്തിലെ നിധിയാണ്. നമ്മുടെ തകർച്ചകളിൽ നിന്നുമാണ് ദൈവത്തിന്റെ ശക്തി പുറത്തേക്കു വരുന്നത്. സമൂഹത്തിലെ എല്ലാവർക്കും, പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ദുർബലർക്കും വേണ്ടി നിലകൊള്ളുന്ന നല്ല സാക്ഷികളായി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചനയും സംഗീതവും ശബ്ദവും നൽകിയിരിക്കുന്നത് ഫാദർ ബിനോജ് മുളവരിക്കൽ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിക്കുന്നു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. മറ്റുള്ളവർക്ക് സമാധാനം പകരുന്ന ജീവിതം നയിക്കണം യുവജനങ്ങളോട് പാപ്പ. വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിതവും ആത്മീയതയും ഉദാഹരണമാക്കി യുവാക്കളെ പ്രാർത്ഥനയിലേക്കും വിശ്വാസത്തിലേക്കും ജീവിത വെളിയോടുള്ള തുറന്ന മനസ്സിലേക്കും ക്ഷണിച്ചുകൊണ്ട് അമേരിക്കയിലെ സ്റ്റൂബെൻവിൽ വേനൽക്കാല യുവജന സമിതികളുടെ 50th വാർഷികത്തോടനുബന്ധിച്ച് ലിയോ 14th പാപ്പ വീഡിയോ സന്ദേശം നൽകി. ഇന്നത്തെ യുവജനങ്ങളോട് വിശുദ്ധ ഫ്രാൻസിസ് പങ്കുവയ്ക്കുന്ന സന്ദേശം സമാധാനത്തെയും സന്തോഷത്തെയും കുറിച്ചാണെന്ന് പറഞ്ഞ പാപ്പ മറ്റുള്ളവർക്ക് സമാധാനം പകരുന്ന ജീവിതം നയിക്കുവാൻ യുവജനങ്ങളെ ആഹ്വാനം ചെയ്തു. യഥാർത്ഥ സമാധാനം മനുഷ്യശ്രമങ്ങളുടെ ഫലമല്ലെന്നും ഹൃദയത്തിൽ ദൈവത്തെ സ്വീകരിക്കുമ്പോൾ ലഭിക്കുന്ന ദൈവദാനമാണെന്നും പാപ്പ വ്യക്തമാക്കി. വ്യക്തികളും കുടുംബങ്ങളും സമൂഹങ്ങളും രാജ്യങ്ങളും ദൈവത്തിന്റെ സമാധാനത്തിന്റെ ഉപകരണങ്ങളാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിപൂർണ സന്തോഷത്തെക്കുറിച്ച് സംസാരിക്കവെ വിശുദ്ധ ഫ്രാൻസിസ് നൽകിയ പ്രസിദ്ധമായ പഠനം പാപ്പ ഓർമ്മിപ്പിച്ചു. ബുദ്ധിമുട്ടുകളും നിരാകരണങ്ങളും സഹനത്തോടെയും ദൈവസ്നേഹത്തോടെയും സ്വീകരിക്കുന്നതിലാണ് യഥാർത്ഥ സന്തോഷം അടങ്ങിയിരിക്കുന്നതെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. വിശുദ്ധ അഗസ്റ്റിന്റെ തിരുശേഷിപ്പുകൾക്ക് മുൻപിൽ പ്രാർത്ഥിക്കുവാൻ പാപ്പ പവിയയിൽ. വിശുദ്ധ അഗസ്റ്റിന്റെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന പവിയയിലെ സാൻ പിയത്രോ ഇൻ ചേലോ ദിയോറോ ബസിലിക്കയിൽ അഗസ്റ്റീനിയൻ സഭാസമൂഹത്തിൽ നിന്നുള്ള ആദ്യ പാപ്പായായ പരിശുദ്ധ പിതാവ് ലിയോ 14th സന്ദർശനം നടത്തുന്നതിൽ അഗസ്റ്റീനിയൻ സന്യാസികൾക്കുള്ള സന്തോഷം പങ്കുവച്ചു. ക്രിസ്തുവർഷം 722 മുതൽ വിശുദ്ധ അഗസ്റ്റിന്റെ തിരുശേഷിപ്പുകൾ ഈ ബസിലിക്കയിൽ സംരക്ഷിച്ചു വരുന്നു. അതിനാൽ അഗസ്റ്റീനിയൻ ആത്മീയ പാരമ്പര്യത്തിലുള്ള പരിശുദ്ധ പിതാവിന്റെ ഈ സന്ദർശനം പ്രത്യേകമായ പ്രാധാന്യമർഹിക്കുന്നു. പൗരോഹിത്യ വഴിയിൽ 44 വർഷങ്ങൾ ലിയോ 14th പാപ്പായ്ക്ക് ആശംസകൾ. സഭയുടെ അമരക്കാരനായ പരിശുദ്ധ പിതാവ് ലിയോ 14th പാപ്പ പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടിട്ട് ജൂൺ മാസം 19th തീയതി 44 വർഷങ്ങൾ പൂർത്തിയായി. 1982 ജൂൺ 19th വത്തിക്കാനിൽ നിന്നും ഏതാനും ചുവടുകളകലെയുള്ള സാന്ത മോനിക്ക കപ്പേളയിൽ വെച്ചാണ് റോബർട്ട് പ്രെവോസ്റ്റ് പുരോഹിതനായി അഭിഷിക്തനായത്. അതിന് 5 മുൻപ് അദ്ദേഹം അഗസ്റ്റീനിയൻ സഭാസമൂഹത്തിൽ ചേരുകയും 1981 നിത്യവ്രതം സ്വീകരിക്കുകയും ചെയ്തു. പൗരോഹിത്യത്തിന്റെ ഓർമ്മ കാർഡിൽ 15th നൂറ്റാണ്ടിലെ ഒരു റഷ്യൻ ഐക്കൺ ചിത്രമായ അന്ത്യ അത്താഴത്തിന്റെ രൂപം ഉൾപ്പെടുത്തിയിരുന്നു. അതിൽ തിരഞ്ഞെടുത്ത വാക്കുകൾ വിശുദ്ധ അഗസ്റ്റിന്റേതായിരുന്നു. "നിങ്ങളെയേവരെയും സാധാരണ അപ്പം കൊണ്ട് പോഷിപ്പിക്കുക എന്നത് എനിക്ക് സാധ്യമല്ല. എന്നാൽ ഈ വചനം നിങ്ങളുടെ ഓഹരിയാണ്. എന്നെ പോഷിപ്പിക്കുന്ന അതേ മേശയിൽ നിന്നാണ് ഞാൻ നിങ്ങളെയും പോഷിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളുടെ സഹോദരനാണ്." സ്നേഹത്തിന്റെ നാഗരികത വളർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണം കർദിനാൾ കൂവക്കാട്. പ്രാദേശിക കത്തോലിക്കാ സഭയുടെ പ്രവർത്തനങ്ങളും വിവിധ സമൂഹങ്ങൾക്കിടയിൽ സമാധാനപരവും പരസ്പര ബഹുമാനപൂർണവുമായ സഹവർത്തിത്വം വളർത്തുന്നതിനായി സഹിഷ്ണുതയും ബഹുസാംസ്കാരികതയും പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞുകൊണ്ട് മതാന്തര സംവാദങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാട് ജൂൺ മാസം 15 മുതൽ 19 വരെ അസർബൈജാൻ രാജ്യം സന്ദർശിക്കുകയും രാഷ്ട്രത്തലവൻ ഇൽഹാം ഒലിയവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. തനിക്കു ലഭിച്ച ഹൃദയംഗമമായ സ്വീകരണത്തിനും പരിശുദ്ധ സിംഹാസനത്തെയും അസർബൈജാനിലെ മതസമൂഹങ്ങളെയും ദീർഘകാലമായി ബന്ധിപ്പിക്കുന്ന സൗഹൃദത്തിനും കർദിനാൾ നന്ദിയർപ്പിച്ചു. 2002 വിശുദ്ധ ജോൺ പോൾ 2nd നടത്തിയ സന്ദർശനവും 2016 ഫ്രാൻസിസ് പാപ്പ നടത്തിയ സന്ദർശനവും കർദിനാൾ അനുസ്മരിച്ചു. ഈ സന്ദർശനങ്ങളും മറ്റ് സംരംഭങ്ങളും ഇരുവിഭാഗങ്ങൾക്കുമിടയിലെ ബന്ധം കൂടുതൽ ശക്തമാക്കിയതായി കർദിനാൾ ചൂണ്ടിക്കാട്ടി. സാങ്കേതിക വിദ്യകൾ ഒരിക്കലും നിഷ്പക്ഷമല്ല പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷക സംഘം. ജൂൺ മാസം 19th തീയതി ന്യൂയോർക്കിൽ വെച്ച് നിർമ്മിത ബുദ്ധിയെക്കുറിച്ചുള്ള സ്വതന്ത്ര അന്തർദേശീയ ശാസ്ത്രീയ സംഘത്തിന്റെ സഹ അധ്യക്ഷന്മാരുമായി നടന്ന പൊതുസഭയുടെ പൂർണ്ണ സമ്മേളനത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷക ദൗത്യ സംഘത്തിന്റെ പ്രസ്താവന വായിച്ചു. സംഘത്തിനു വേണ്ടി കൌൺസിലർ മോൺസിഞ്ഞോർ മാർക്കോ ഫോർമിക്ക പ്രസ്താവന സഭയിൽ അവതരിപ്പിച്ചു. നിർമ്മിത ബുദ്ധിയെ അടിസ്ഥാനമാക്കി ഈ ആദ്യത്തെ സംവേദനാത്മക സംഭാഷണം വിളിച്ചു ചേർത്തതിനെ പരിശുദ്ധ സിംഹാസനം സ്വാഗതം ചെയ്യുന്നുവെന്ന ആമുഖത്തോടെയാണ് പ്രസ്താവന ആരംഭിക്കുന്നത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി സുവിശേഷ പരിചിന്തനം കേൾക്കാം. സീറോ മലബാർ സഭ ആരാധനക്രമം ശ്ലീഹാകാലം 5 ഞായറാഴ്ചയിലെ വായനകളെ ആധാരമാക്കിയ വചന വിചിന്തനമാണ് ഇന്ന് നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10 16 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം.

ഈശോമിശിഹായിൽ ഏറെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സീറോ മലബാർ സഭയുടെ ആരാധനക്രമത്തിൽ നാം ഇന്ന് ശ്ലീഹാക്കാലം 5 ഞായറാഴ്ചയിലാണ് ആയിരിക്കുന്നത്. പന്തക്കുസ്ത തിരുനാൾ തുടങ്ങിയുള്ള 7 ആഴ്ചകളാണ് ശ്ലീഹാക്കാലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകമായി പ്രാധാന്യം നൽകുന്ന കാലമാണിത്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ശ്ലീഹന്മാരും ദൈവജനവുമാകുന്ന സഭയും തമ്മിലുള്ള സുദൃഢമായ ബന്ധം, ആദിമ സഭയുടെ ചൈതന്യവും കൂട്ടായ്മയും, സഭയുടെ പ്രേഷിത സ്വഭാവവും ദൗത്യവും എന്നിവയാണ് ഈ കാലത്തിലെ പ്രധാന ചിന്തകൾ. തങ്ങളുടെ ഗുരുവിന്റെ സന്ദേശവുമായി ലോകം മുഴുവനും ചുറ്റിസഞ്ചരിച്ച് പുതിയ സഭാസമൂഹങ്ങൾക്ക് രൂപം കൊടുത്ത ശ്ലീഹന്മാരുടെ കൂട്ടായ്മയിലും ഐക്യത്തിലും പങ്കുചേരുവാനുള്ള നമ്മുടെ കടമയെയും ഈ കാലം അടിവരയിടുന്നു. ഇതിനു നമ്മെ ക്ഷണിക്കുന്ന വചനഭാഗങ്ങളാണ് സഭാമാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നൽകുന്നത്. ദൈവവിളിയുടെ ആഴത്തെക്കുറിച്ചും ഒരു വിശ്വാസി ഈ ലോകത്തിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെക്കുറിച്ചും ആ വെല്ലുവിളികൾക്കിടയിൽ നാം പുലർത്തേണ്ട പ്രത്യാശയെക്കുറിച്ചും ഈ വചനഭാഗങ്ങൾ പ്രതിപാദിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിൽ മോശയും അഹറോനും നേരിടുന്ന പ്രതിസന്ധികളും ജെറമിയ പ്രവാചകൻ നേരിടുന്ന ഗൂഢാലോചനകളും പൗലോസ്ലിഹ പങ്കുവയ്ക്കുന്ന സഹനത്തിന്റെ ദൈവശാസ്ത്രവും ഒടുവിൽ ഭയം കൂടാതെ സാക്ഷ്യം നൽകുവാൻ ആഹ്വാനം ചെയ്യുന്ന ക്രിസ്തുവിന്റെ സുവിശേഷവും ചേർന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു സമഗ്ര ചിത്രം നമുക്ക് നൽകുന്നു. ദൈവം തിരഞ്ഞെടുക്കുന്നത് അയോഗ്യരെയല്ല, മറിച്ച് തിരഞ്ഞെടുക്കുന്നവരെ അവിടുന്ന് യോഗ്യരാക്കുന്നുവെന്ന വിശാലമായ കാഴ്ചപ്പാടാണ് പുറപ്പാട് പുസ്തകത്തിലെ ഇന്നത്തെ വായനയിൽ നമുക്ക് നൽകുന്നത്. ഇസ്രായേൽ ജനതയെ ഫറവോയുടെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുവാനായി ദൈവം മോശയെയും അഹറോനെയും നിയോഗിക്കുന്നത് നാം കാണുന്നു. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മോശയ്ക്ക് തന്നിൽ തന്നെയുണ്ടായിരുന്ന അവിശ്വാസവും കുറവുകളുമാണ്. താൻ സംസാരശേഷി കുറഞ്ഞവനാണെന്നും ഫറവോയുടെ മുൻപിൽ നിൽക്കുവാൻ താൻ അയോഗ്യനാണെന്നും മോശ കരുതിയിരുന്നു. എന്നാൽ ദൈവം മോശയോട് പറയുന്നത്, ഞാൻ നിന്നെ ഫറവോയ്ക്ക് ദൈവത്തെപ്പോലെയാക്കിയിരിക്കുന്നു എന്നാണ്. ഇതൊരു വലിയ സത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ യോഗ്യതകൾ നോക്കിയിട്ടല്ല, മറിച്ച് അവിടുത്തെ കരുണയും ശക്തിയും വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, ഞാനൊരു സാധാരണക്കാരനല്ലേ, എനിക്ക് എങ്ങനെ സഭയിലോ സമൂഹത്തിലോ ഒരു മാറ്റം വരുത്താൻ കഴിയും എന്നൊക്കെ. എന്നാൽ മോശയെപ്പോലെ നമ്മുടെ കുറവുകളെ കർത്താവിന്റെ മുൻപിൽ തുറന്നുവെക്കുമ്പോൾ അവിടുന്ന് നമ്മെ തള്ളിക്കളയുകയല്ല, മറിച്ച് നമ്മെ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അഹ്റോനെ മോശയുടെ വക്താവായി നൽകിയതുപോലെ നമ്മുടെ കുറവുകൾ നികത്തുവാൻ ദൈവം നമുക്ക് പല വ്യക്തികളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും സഹായങ്ങൾ നൽകും. നീതിക്കു വേണ്ടി ദാഹിക്കുന്ന ജനതയ്ക്കായി സംസാരിക്കുക എന്നത് ഓരോ വിശ്വാസിയുടെയും ദൗത്യമാണ്. ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം നാം വലിയവരാകുക എന്നതല്ല, മറിച്ച് ലോകം മുഴുവൻ കർത്താവാണ് ഏകരക്ഷകൻ എന്ന് ബോധ്യപ്പെടുക എന്നതാണ്. നമ്മുടെ ബലഹീനതകളിലാണ് അതിനാൽ ദൈവത്തിന്റെ ശക്തി പൂർണ്ണമായി വെളിപ്പെടുന്നത്. ദൈവത്തിനു വേണ്ടി സംസാരിക്കുവാൻ ഇറങ്ങിത്തിരിക്കുന്നവർ നേരിടേണ്ടി വരുന്ന വലിയൊരു യാഥാർത്ഥ്യമാണ് ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം കാണുന്നത്. കർത്താവിന്റെ വചനം പ്രഘോഷിച്ചതിന്റെ പേരിൽ സ്വന്തം നാട്ടുകാർ പോലും പ്രവാചകനെതിരെ ഗൂഢാലോചന നടത്തുന്നു. കശാപ്പിനു വേണ്ടി കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ താൻ നിസ്സഹായനാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. ഒരു പ്രവാചകന്റെ ജീവിതം പലപ്പോഴും ലൗകികമായ കാഴ്ചപ്പാടിൽ ഒറ്റപ്പെടലുകളുടേതാണ്. ഇന്നത്തെ സമൂഹത്തിലും സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നവർ പലപ്പോഴും ഒറ്റപ്പെടുത്തപ്പെടുന്നു. അഴിമതിക്കെതിരെ സംസാരിക്കുന്നവർ, ധാർമ്മിക മൂല്യങ്ങൾക്കു വേണ്ടി വാദിക്കുന്നവർ, സഭയുടെ പ്രബോധനങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുന്നവർ എന്നിവർ പരിഹസിക്കപ്പെട്ടേക്കാം. എന്നാൽ ജെറമിയയെപ്പോലെ നാം പറയേണ്ട വാചകം ഇതാണ്, സൈന്യങ്ങളുടെ കർത്താവെ, അവിടുന്നാണല്ലോ എന്റെ ആശ്രയം. ഈ ലോകത്തിലെ മനുഷ്യർ നമുക്കെതിരെ തിരിയുമ്പോഴും ഹൃദയങ്ങളെയും അന്തരാത്മാവിനെയും പരിശോധിക്കുന്ന ദൈവം നമ്മുടെ നീതിക്കു വേണ്ടി നിലകൊള്ളും. പീഡനങ്ങളുടെ നടുവിലും തളർന്നു പോകാതിരിക്കുവാൻ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം മാത്രമാണ് പോംവഴി. കർത്താവിനു വേണ്ടി സഹിക്കുന്നത് പരാജയമല്ല, മറിച്ച് വിജയത്തിലേക്കുള്ള പാതയാണെന്ന് ജെറമിയ പ്രവാചകന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. പൗലോസ്ലിഹ കൊറിന്തോസുകാർക്കെഴുതിയ 2 ലേഖനത്തിൽ ക്രിസ്തീയ സഹനത്തെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ ദർശനം പങ്കുവയ്ക്കുന്നുണ്ട്. നമ്മുടെ ശരീരങ്ങളെയും ജീവിതങ്ങളെയും അദ്ദേഹം മൺപാത്രങ്ങളോടാണ് ഉപമിക്കുന്നത്. മൺപാത്രം എളുപ്പത്തിൽ ഉടഞ്ഞുപോകുന്നതാണ്, ബലഹീനമാണ്. എന്നാൽ അതിനുള്ളിൽ ദൈവം ഒരു വലിയ നിധി നിക്ഷേപിച്ചിട്ടുണ്ട്. അത് ക്രിസ്തുവിന്റെ സുവിശേഷവും അവിടുത്തെ ജീവനുമാണ്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും തകർച്ചകളും ഉണ്ടാകുമ്പോൾ ഈ മൺപാത്രം ഉടയുന്നതുപോലെ നമുക്ക് തോന്നും. എന്നാൽ പൗലോസ്ലിഹ പറയുന്നു, ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു എങ്കിലും തകർക്കപ്പെടുന്നില്ല, വിഷമിപ്പിക്കപ്പെടുന്നു എങ്കിലും ഭഗ്നാശരാകുന്നില്ല, പീഡിപ്പിക്കപ്പെടുന്നു എങ്കിലും പരിത്യക്തരാകുന്നില്ല, അടിച്ചു വീഴ്ത്തപ്പെടുന്നു
എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല. ഇതിന് കാരണം നമ്മിൽ വസിക്കുന്ന ക്രിസ്തുവിന്റെ ശക്തിയാണ്. യേശുവിന്റെ മരണം നാം നമ്മുടെ ശരീരത്തിൽ വഹിക്കുന്നത് അവിടുത്തെ ജീവൻ നമ്മിലൂടെ വെളിപ്പെടുത്തപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു പ്രധാന ചിന്ത ശ്ലീഹ പങ്കുവയ്ക്കുന്നുണ്ട്. ദൃശ്യമായവയല്ല, മറിച്ച് അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ലോകം കാണുന്നത് നമ്മുടെ തകർച്ചകളും ദാരിദ്ര്യവും രോഗങ്ങളുമായിരിക്കാം. എന്നാൽ ദൈവം നോക്കുന്നത് നമ്മുടെ ആത്മാവിന്റെ വളർച്ചയിലേക്കാണ്. ഈ ലോകത്തിലെ സഹനങ്ങൾ നിസ്സാരമാണ്. അവ നമുക്ക് നൽകുന്നത് അനശ്വരമായ മഹത്വമാണ്. മാത്രമല്ല, ക്രിസ്തീയ ജീവിതമെന്നത് വ്യക്തിപരമായ ഒന്നല്ല. ഈ കൃപ നാം സ്വീകരിക്കുന്നത് സഭ എന്ന സമൂഹമായിട്ടെന്ന സത്യവും ഈ വചനഭാഗം നമ്മോട് പറയുന്നു. നാം ഓരോരുത്തരുടെയും സഹനങ്ങളും പ്രാർത്ഥനകളും മറ്റുള്ളവർക്കുകൂടി പ്രയോജനപ്പെടുന്നു എന്ന സഭയുടെ സാമൂഹിക മാനം ഇവിടെ അടിവരയിട്ട് പറയുന്നു. നാം ഒറ്റയ്ക്കല്ല കുരിശു ചുമക്കുന്നത്, മറിച്ച് ക്രിസ്തുവിനോടും അവിടുത്തെ സഭയോടും കൂടിയാണ്. ആദ്യ വായനകളുടെയെല്ലാം പൂർണ്ണത ഇന്നത്തെ സുവിശേഷത്തിലാണ് നാം ദർശിക്കുന്നത്. തന്റെ ശിഷ്യന്മാരെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ ഈശോ നൽകുന്ന നിർദ്ദേശങ്ങൾ തികച്ചും യാഥാർത്ഥ്യബോധമുള്ളവയാണ്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ആടുകളെ എന്ന പോലെയാണ് ശിഷ്യർ അയക്കപ്പെടുന്നത്. ലോകം ശിഷ്യരോട് ശത്രുത പുലർത്തും, എന്നാൽ അവിടെ പതറരുത്. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കുവാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ഭയപ്പെടേണ്ട എന്ന ആഹ്വാനമാണ് ഈ സുവിശേഷ ഭാഗത്തിന്റെ അന്തസത്ത. മൂന്ന് തരത്തിലുള്ള ഭയങ്ങളെ അകറ്റുവാൻ ഈശോ നമ്മോട് പറയുന്നു. ഒന്ന്, മനുഷ്യരെ ഭയപ്പെടരുത്, അവർക്ക് ശരീരത്തെ മാത്രമേ കൊല്ലാൻ കഴിയൂ. രണ്ട്, പ്രതിസന്ധികളെ ഭയപ്പെടരുത്, കാരണം നമ്മുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. മൂന്ന്, കുറവുകളെ ഭയപ്പെടരുത്, കാരണം പരിശുദ്ധാത്മാവ് നമുക്കുവേണ്ടി സംസാരിക്കും. ദൈവത്തിന്റെ കുടുംബത്തിലെ അംഗങ്ങളാണ് നാം എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ലോകത്തിന്റെ അധികാരങ്ങളെയും ഭീഷണികളെയും ഭയപ്പെടാതെ ദൈവത്തെ മാത്രം ഭയപ്പെടുക, അതായത് ദൈവസ്നേഹത്തിൽ നിന്ന് വേർപിരിയുമോ എന്ന് മാത്രം ഭയപ്പെടുക. സുവിശേഷം പ്രഘോഷിക്കുക എന്നത് വെറും വാക്കുകളിലൂടെയല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലൂടെയാണ് പ്രാവർത്തികമാക്കേണ്ടത്. സമൂഹത്തിലെ ഏറ്റവും ദുർബലരായവർക്ക് നീതി ലഭ്യമാക്കുവാനും അടിച്ചമർത്തപ്പെട്ടവർക്കു വേണ്ടി സംസാരിക്കുവാനും നാം തയ്യാറാകുമ്പോഴാണ് ക്രിസ്തുവിന് നാം യഥാർത്ഥ സാക്ഷികളായി മാറുന്നത്. ലോകം നമ്മെ ഭയപ്പെടുത്തിയേക്കാം, നമ്മുടെ ബലഹീനതകൾ നമ്മെ തളർത്തിയേക്കാം. എന്നാൽ ഓർക്കുക, നാം വഹിക്കുന്നത് മൺപാത്രത്തിലെ നിധിയാണ്. നമ്മുടെ തകർച്ചകളിൽ നിന്നുമാണ് ദൈവത്തിന്റെ ശക്തി പുറത്തേക്കു വരുന്നത്. സമൂഹത്തിലെ എല്ലാവർക്കും, പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ദുർബലർക്കും വേണ്ടി നിലകൊള്ളുന്ന നല്ല സാക്ഷികളായി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചനയും സംഗീതവും ശബ്ദവും നൽകിയിരിക്കുന്നത് ഫാദർ ബിനോജ് മുളവരിക്കൽ.

interrogate diligenter

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്ക് ഏവർക്കും നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. യേശു നല്ല ഇടയൻ എന്ന വിഷയത്തെ ആധാരമാക്കി ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങൾ അടങ്ങിയ ചിന്താമലരുകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം യേശുവിനെ ആടുകളുടെ രക്ഷയ്ക്കുവേണ്ടി ജീവൻ അർപ്പിക്കുന്ന നല്ല ഇടയനായി അവതരിപ്പിക്കുന്നുണ്ട്. മറ്റു സുവിശേഷങ്ങളിലും വിശുദ്ധഗ്രന്ഥത്തിലെ മറ്റു പലയിടങ്ങളിലും ഇടയൻ എന്ന ഒരു ആശയം സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. 23-ാം സങ്കീർത്തനം 1-ാം വാക്യം ഇതിനൊരു ഉദാഹരണമാണ്. അവിടെ സങ്കീർത്തകൻ പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. യേശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 11-ാം വാക്യത്തിൽ കർത്താവ് ഇസ്രായേലിനെ ഭരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ഇടയനെപ്പോലെ അവിടുന്ന് തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നു. അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. ദൈവത്തിന്റെ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും മുഖം ഭംഗിയായി വരച്ചുവയ്ക്കുന്ന വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് കടന്നുവരുമ്പോൾ 15-ാം അധ്യായം 3-7 വരെയുള്ള വാക്യങ്ങളിൽ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകുന്ന ഉത്തരവാദിത്വമുള്ള ഇടയനെക്കുറിച്ചും നാം വായിക്കുന്നുണ്ട്. ആദിമകാല ക്രൈസ്തവർ പ്രാർത്ഥനയ്ക്ക് ഒരുമിച്ചുകൂടിയിരുന്ന ഇടങ്ങളിൽ ക്രിസ്തുവിനെ നല്ലിടയന്റെ ചിത്രം ഉപയോഗിച്ച് പ്രതീകാത്മകമായി വരച്ചുവയ്ക്കാറുണ്ടായിരുന്നു. റോമാ സാമ്രാജ്യത്തിന്റെ കാലത്ത് ആദ്യ നൂറ്റാണ്ടുകളിൽ മണ്ണിനടിയിൽ പ്രാർത്ഥനയ്ക്കും വ്രതസംസ്കാരത്തിനും ഒക്കെ ഉപയോഗിച്ചിരുന്ന പല കാറ്റക്കൊമ്പുകളിലും നല്ലിടയന്റെ ചിത്രം നമുക്ക് കാണാം. റോമൻ സാമ്രാജ്യത്തിന് കീഴിൽ പിന്നീട് ക്രൈസ്തവ മതസ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടതിനുശേഷവും ഈ ചിത്രം ഉപയോഗത്തിൽ തുടർന്നു പോന്നിരുന്നു. 5-ാം നൂറ്റാണ്ടോടെ ഇന്നു കാണുന്ന നല്ലിടയന്റെ ചിത്രങ്ങൾ പോലെ കൂടുതൽ സമ്പന്നമായ വസ്ത്രങ്ങളും പ്രഭാവലയവും ഒക്കെയുള്ള ചിത്രീകരണ ശൈലിയിലേക്ക് ഇത് കടന്നുവരുന്നുണ്ട്. ഫോറോ റൊമാനോ എന്നറിയപ്പെടുന്ന പഴയ റോമൻ നഗരഭാഗത്ത് 5-ാം നൂറ്റാണ്ടിൽ പണി ചെയ്യപ്പെട്ടുവെന്നു കരുതപ്പെടുന്ന വിശുദ്ധരായ കോസ്മ, ഡാമിയൻ എന്നിവരുടെ നാമത്തിലുള്ള ദേവാലയത്തിൽ ഇതുപോലൊരു ചിത്രമുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് കടന്നുവരുമ്പോൾ ജെറമിയ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായത്തിൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്റെ ജനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്റെ മേച്ചിൽ സ്ഥലത്തെ ആടുകൾ എന്നാണ്. തന്റെ ജനത്തെ സംരക്ഷിക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇടയന്മാർ തങ്ങളുടെ കടമ മറന്ന് ആട്ടിൻകൂട്ടത്തെ ചിതറിച്ചുവെന്ന് യഹോവ പരിതപിക്കുന്നുണ്ട്. താൻ പരിപാലിക്കുവാനായി ഏൽപ്പിച്ച തന്റെ ആട്ടിൻപറ്റത്തെ ചിതറിയോടിച്ച, വിവിധ ദേശങ്ങളിലേക്ക് അവരെ ആട്ടിപ്പായിച്ച ഇടയന്മാർക്കുനേരെ അവിടുത്തെ ക്രോധം ഉയരുന്നു. ചിതറിക്കപ്പെട്ട ആടുകളെ തന്റെ ആലയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിയാണ് ദൈവം ഈ വചനഭാഗത്ത് അറിയിക്കുന്നത്. സുരക്ഷിതമായ ഒരിടമാണ് ദൈവം അവർക്ക് വാഗ്ദാനം ചെയ്യുന്നത്. പഴയ നിയമത്തിലുടനീളം ദൈവം തന്നെ തന്റെ ജനത്തെ നയിക്കുന്നത് നാം കാണുന്നുണ്ട്. അവന്റെ ആടുകൾ ഇസ്രായേൽ ജനം എല്ലായ്പ്പോഴും അനുസരണയുള്ളവരായിരുന്നില്ല. എങ്കിലും തിരികെ തന്റെ ആലയിലേക്ക് ഓരോ പ്രവാചകരിലൂടെയും പിതാക്കന്മാരിലൂടെയും ദൂതന്മാരിലൂടെയും തന്റെ ജനത്തെ അവൻ തിരികെ കൊണ്ടുവരുന്നുണ്ട്. മരുഭൂമിയിൽ ലക്ഷ്യമില്ലാതെ അലയുന്ന ഇസ്രായേലിന് ദൈവം വഴികാട്ടിയാകുന്നതും നാം പഴയ നിയമഗ്രന്ഥങ്ങളിൽ വായിക്കുന്നുണ്ട്. തേനും പാലുമൊഴുകുന്ന വാഗ്ദത്ത ഭൂമിയിലേക്ക്, പച്ചയായ പുൽമേടുകളിലേക്ക് അവൻ തന്റെ ജനത്തെ നയിക്കുന്നു. തന്റെ ആടുകളെ മേയ്ക്കുവാൻ വ്യത്യസ്തമായൊരു പദ്ധതിയും അവനൊരുക്കിയിട്ടുണ്ട്. ഇനിമേൽ ദൈവജനത്തിന്, ദൈവത്തിന്റെ ആലയിലെ അജഗണത്തിന് ഭയപ്പെടുകയോ വേവലാതിപ്പെടുകയോ വേണ്ട. കാരണം അവരെ മേയ്ക്കുന്നതിന് നല്ല ഇടയന്മാരെ നിയോഗിക്കാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നു. ദാവീദിന്റെ വംശത്തിൽ നീതിയുടെ ശാഖ മുളപ്പിക്കാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ പുതിയ നിയമത്തിലേക്ക് കടന്നുവരുന്നതിനു മുൻപു തന്നെ ഇസ്രായേൽ ജനത്തിന് പരിചിതമായ വാക്കുകളാണ് ഇടയനും ആടുകളും എന്നത്. ഈയൊരു ചിന്ത വ്യക്തമായി അറിയാവുന്ന ജനത്തോടാണ് യേശു താൻ നല്ല ഇടയനാണെന്ന്, ആടുകളെ പിതാവിന്റെ ആലയിലേക്ക് നയിക്കുന്ന സ്വജീവനേകുന്ന യഥാർത്ഥ ഇടയനാണെന്ന് പറയുന്നത്. വിശുദ്ധ യോഹന്നാൻ താൻ എഴുതിയ സുവിശേഷത്തിലെ 10-ാം അധ്യായത്തിന്റെ ആദ്യ പകുതി മുഴുവനും ഇടയന്മാരുമായി ബന്ധപ്പെട്ട് യേശു പറഞ്ഞ വാക്കുകൾ എഴുതുവാനാണ് നീക്കിവയ്ക്കുക. കൂലിക്കാരും ആത്മാർത്ഥതയില്ലാത്തതുമായ ഇടയന്മാരും നല്ല ഇടയന്മാരും തമ്മിലുള്ള വ്യത്യാസം ആടുകളോടുള്ള അവരുടെ സമർപ്പണബോധവുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് തിരിച്ചറിയാനാവുക. പഴയ പുതിയ നിയമകാലങ്ങളിലെ ചില ഇടയന്മാരെങ്കിലും യേശു പറയുന്ന മോശം ഇടയന്മാരുടെ ഗണത്തിൽപ്പെടുന്നവരാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇത്തരം ഇടയന്മാരെക്കുറിച്ച് യേശു പറയുന്നത് ഇങ്ങനെയാണ്: ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ചുകളയുകയും ചെയ്യുന്നു. തന്റെ സ്വന്തമെന്നു കരുതി ആടുകളെ സ്നേഹിക്കാൻ ഒരു കൂലിക്കാരൻ

എളുപ്പമല്ല. ആടുകളുടെ സംരക്ഷണവും ഭക്ഷണവുമൊക്കെ കടമയായി മാത്രം കാണുന്ന, കൂലിക്കുവേണ്ടി ഇടയവേഷമണിയുന്ന ആളുകളായി പല ഇടയന്മാരും അധപതിച്ചിട്ടുണ്ട്. സുവിശേഷത്തിൽ ദൈവത്തിന്റെ ആലയിലെ ദൈവജനമെന്ന ആടുകളുടെ അടുത്തേക്ക് വരുന്ന മറ്റൊരു കൂട്ടർ കള്ളന്മാരും കവർച്ചക്കാരുമാണ്. പിൻവാതിലിലൂടെ കടന്നുവരുന്നവർ നേരായ മാർഗമറിഞ്ഞിട്ടും സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കു വേണ്ടി ആടുകളെ ഉപയോഗിക്കുന്ന, ആടുകളുടെ മേൽ കരുണയ്ക്കുപകരം നിയമത്തിന്റെ കാഠിന്യമേറുന്ന ചാട്ടവാറോങ്ങുന്ന കള്ള ഇടയന്മാർ. ഇതിനൊരു ഉദാഹരണമായി നിൽക്കുന്നത് നല്ലിടയനെക്കുറിച്ചുള്ള ഭാഗമടങ്ങുന്ന 10-ാം അധ്യായത്തിന് തൊട്ടുമുൻപ് സുവിശേഷകൻ പറഞ്ഞുവയ്ക്കുന്ന ഒരു കൂട്ടം മനുഷ്യരാണ്. യേശു സുഖപ്പെടുത്തിയ അന്ധനായ മനുഷ്യനെ യേശുവിനെക്കുറിച്ച് അവൻ ദൈവത്തിൽ നിന്നുള്ളവനാണെന്ന് സാക്ഷ്യമേകി എന്ന ഒരു കുറ്റം അവന്റെ മേൽ ആരോപിച്ചുകൊണ്ട് ഫരിസേയർ പുറത്താക്കി എന്ന് നാം യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 9-ാം അധ്യായം അവസാന ഭാഗത്ത് വായിക്കുന്നുണ്ട്. സാബത്തു ദിവസം നന്മ ചെയ്യാൻ പോലും മനുഷ്യരെ അനുവദിക്കാത്ത, ആടുകളുടെ നന്മ ആഗ്രഹിക്കാത്ത കപടവേഷധാരികളായ ഇടയന്മാരാണവർ. ആത്മീയാന്ധത ബാധിച്ച് നന്മയെന്തെന്ന് തിരിച്ചറിഞ്ഞിട്ടും നിയമത്തിന്റെയും നൂലാമാലകളുടെയും മറവിൽ ആടുകൾക്ക് നീതി നിഷേധിക്കുന്ന കൂലിക്കാർ. ആടുകൾക്കിടയിൽ സ്വരമുയർത്തുന്നവരെല്ലാം നല്ല ഇടയന്മാരാകണമെന്നില്ല. പിൻവാതിലിലൂടെ അർഹതയില്ലാതെ കച്ചവട തന്ത്രങ്ങളിലൂടെ ഇടയന്റെ വേഷമണിയുന്ന, ദൈവജനത്തിന്റെ നന്മയ്ക്കുവേണ്ടി അധ്വാനിക്കാൻ തയ്യാറാകാത്ത എത്രയോ ഇടയന്മാരെ ഇസ്രായേൽ കണ്ടിട്ടുണ്ട്. കൂലിക്കാരും കവർച്ചക്കാരും ചേർന്ന് തന്റെ ജനത്തിന്റെ ജീവിതം ദുസ്സഹമാക്കുമ്പോൾ യഥാർത്ഥവാതിലിലൂടെ പിതാവിൽ നിന്ന് നിയോഗമേറ്റുവാങ്ങി കടന്നുവരുന്ന നല്ല ഇടയനായി യേശു തന്നെത്തന്നെ അവതരിപ്പിക്കുന്നു. ആടിന്റെ ചൂരറിയുന്ന, ഗന്ധമറിയുന്ന, അവയുടെ വിശപ്പും ദാഹവും തിരിച്ചറിയുന്ന ആത്മാർത്ഥതയുള്ള ഇടയൻ. യേശുവിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നതുപോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഫരിസേയർ തള്ളിക്കളയുന്ന അന്ധനെപ്പോലെ മുറിവുകളേറ്റ ആലയിൽ നിന്ന് അകറ്റപ്പെട്ട ഒരുപാട് ജീവിതങ്ങൾ തന്റെ പിതാവിന്റെ അജഗണത്തിലുണ്ടെന്ന് തിരിച്ചറിയുന്ന യേശു കൂലിക്കാരെപ്പോലെ പെരുമാറിയിരുന്ന അന്നത്തെ ഇടയന്മാർക്കു മുന്നിൽ പിതാവിനോട് ചേർന്നു നിൽക്കുന്ന, അവിടുത്തെ ഹൃദയമറിയുന്ന തന്റെ ജീവിതം പിതാവിന്റെ അജഗണത്തിനു മുന്നിൽ തുറന്നുവയ്ക്കുന്നു. ചിതറിപ്പോയ ഇസ്രായേൽ ജനത്തെ, യഥാർത്ഥ ഇടയനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അജഗണത്തെ ദൈവത്തിന്റെ ആലയിലേക്ക് ഒരു ഗണമായി നയിക്കുവാനാണ് അവൻ സ്വജീവൻ നൽകുന്നത്. ദൈവജനത്തെ മനസ്സിലാക്കുന്ന, അവരെ പേരു ചൊല്ലിവിളിക്കുന്ന, അവർക്ക് മുൻപേ നടക്കുന്ന ഏത് ബുദ്ധിമുട്ടേറിയ മരണത്തിന്റെ താഴ്വരകളിലൂടെയും കാൽവരികളിലൂടെയും ദൈവത്തിന്റെ അജഗണത്തെ നയിക്കാൻ പോന്ന, അവർക്കായി ജീവനേകുന്ന നല്ലിടയനാണവൻ. പിതാവാണ് തന്നെ അയച്ചതെന്ന് പലവരു പല രീതികളിലൂടെ അവൻ തന്റെ ജനത്തോട് വിളിച്ചു പറയുന്നുണ്ട്. പിതാവിലേക്ക് അവന്റെ ജനത്തെ നയിക്കേണ്ട നിയോഗമാണ് നല്ലയിടയനായ യേശു ഏറ്റെടുത്തിരിക്കുന്നത്. അജഗണത്തിന് വഴികാട്ടിയാകേണ്ട ദൈവപുത്രന്റെ സ്വരവും സ്വഭാവവുമാണ് യേശുവിന്റെ വാക്കുകളിലും പ്രവൃത്തികളിലും നാം കാണുക. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യത്തിൽ യേശു നല്ലയിടയന്റെ സ്വഭാവം വ്യക്തമാക്കുന്നുണ്ട്. ആടുകൾക്കു വേണ്ടി ജീവനർപ്പിക്കുന്നവനാണ് നല്ലയിടയൻ. ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് സ്വജീവൻ രക്ഷിക്കാനായി ഓടിപ്പോകുന്നവനല്ല നല്ല ഇടയൻ. ആടുകളെ ഒരുമിച്ചു കൂട്ടുന്ന ആലയുടെ വാതിലായി തുറന്നുകിടക്കുന്ന ഭാഗത്തിന് കുറുകെയാണ് സാധാരണ ഇടയന്മാർ കിടക്കുകയെന്ന് നാമൊക്കെ കേട്ടിട്ടുണ്ട്. കാരണം ആടിനെ കൊന്നു തിന്നുവാൻ വരുന്ന മൃഗങ്ങളാകട്ടെ, അവയെ കട്ടുകൊണ്ടുപോകുവാൻ വരുന്ന കള്ളന്മാരാകട്ടെ, ഇടയൻ ഉറങ്ങുന്ന ഇടം കടന്നുവേണം ആടുകളുടെ അടുത്തെത്താൻ. ഒരു ഇടയനെ മറികടന്ന് ആടുകൾക്കരികിലേക്ക് പോകാൻ ഇരുവരും മടിക്കും. എന്നാൽ ആടുകളെക്കുറിച്ച് കൂടുതലൊന്നും വിചാരമില്ലാത്ത കൂലിക്കാരാകട്ടെ സൗകര്യമായി ഉറങ്ങാൻ പറ്റുന്ന ഇടങ്ങളിലേക്ക് മാറിയാണുറങ്ങുക. ആടുകളിലൊന്ന് നഷ്ടപ്പെട്ടാലും തന്റെ ഉറക്കത്തിന് ഭംഗം വരരുത്, തനിക്ക് ആപത്തുകളൊന്നും വരരുത് എന്ന ചിന്തയാണ് കൂലിക്കാരനായ ഇടയനെ നയിക്കുക. നല്ല ഇടയന്റെ ചിത്രം വളരെ ഭംഗിയുള്ളതും ആകർഷകവുമായി യേശു വരച്ചുവയ്ക്കുമ്പോൾ പലരുടെയും ഉള്ളിൽ ഒരു ചോദ്യമുയർന്നേക്കാം. എവിടെയാണ് ഇതുപോലെ കുറച്ച് ആടുകൾക്കു വേണ്ടി ജീവൻ കളയാൻ തയ്യാറാകുന്ന ഒരു ആട്ടിടയനുണ്ടാവുക? എന്നാൽ സോമനസാലെ, തന്റെ ജീവിതം മനുഷ്യരുടെ രക്ഷയ്ക്കായി ബലിയർപ്പിക്കുവാൻ തയ്യാറാകുന്ന ദൈവപുത്രന്റെ ജീവിതം മുന്നിലുള്ളപ്പോൾ നല്ല ഇടയന്റെ ഉപമ വ്യർത്ഥമല്ലെന്ന് നമുക്കറിയാം. തന്റെ ജീവൻ ദൈവത്തിന്റെ അജഗണത്തിനായി നൽകിയവനാണവൻ. ജീവിച്ചിരിക്കുമ്പോഴും മരണത്തിലും പിതാവിന്റെ ഹിതം നിറവേറ്റുവാനും
ജനത്തിന് രക്ഷകരം

സഹായകതമാകുവാനുമാണ് യേശു സ്വയം സമർപ്പിക്കുന്നത്. പിതാവിനോട് ചേർന്നു നിന്നുകൊണ്ട് ജനത്തിന്റെ രക്ഷയ്ക്കായി കുരിശിൽ സമർപ്പിക്കപ്പെട്ട ജീവിതം. യേശുവിന്റെ മാതൃകയിൽ ദൈവജനത്തെ നയിക്കുവാനുള്ള ഓരോ ഇടയന്മാരുടെയും സഹോദരങ്ങൾക്ക് ജീവിതത്തിൽ ദൈവത്തിലേക്കുള്ള ചൂണ്ടുപലകകളും കൈത്താങ്ങുകളുമാകുവാനുള്ള ഓരോ ക്രൈസ്തവരുടെയും വിളികൾ തിരിച്ചറിഞ്ഞ് ജീവിക്കാനാണ് നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ഒരോർമ്മപ്പെടുത്തൽ നല്ല ഇടയന്റെ ചിത്രം നമ്മുടെ മുന്നിൽ വയ്ക്കുന്നുണ്ട്. നല്ല ഇടയനായ യേശുവിനെപ്പോലെ സ്വാർത്ഥതയില്ലാതെ ജീവിതം ദൈവജനത്തിനായി നൽകുന്ന ആട്ടിടയന്മാരെക്കുറിച്ചുള്ള ചിന്ത നല്ല ഇടയൻ എന്ന പ്രയോഗം നമ്മുടെ മുന്നിൽ വയ്ക്കുന്നുണ്ട്. എന്നാൽ തങ്ങളുടെ ഇടയനോടൊത്ത് ഇടയന്റെ വിളികേട്ട് നടക്കുന്ന ആടുകളുടെ ഒരു ചിത്രം കൂടി നല്ല ഇടയന്റെ ഉപമ നമുക്കു മുന്നിൽ കാട്ടിത്തരുന്നുണ്ട്. യഥാർത്ഥ ഇടയസ്വരം തിരിച്ചറിയുന്ന ഇടയന്റെ പിന്നാലെ മാത്രം സഞ്ചരിക്കുന്ന ആടുകൾ, അപരിചിതനിൽ നിന്ന് ഓടിയകലാൻ, ദൈവത്തിന്റെ ആലയിൽ നിന്ന് ആടുകളെ അകറ്റുന്ന സ്വരങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള കഴിവ് ആടുകൾക്കുണ്ടാകണം. പഴയകാലത്ത് ചില ആലകളിൽ പല ഇടയന്മാരുടെ ആടുകളുണ്ടാകുമായിരുന്നു. അവയെ വേർതിരിച്ചറിയാൻ ഏതെങ്കിലും അടയാളങ്ങൾ അവയുടെ മേലുണ്ടാകും. എന്നാൽ പ്രഭാതത്തിൽ ഇടയൻ വിളിക്കുമ്പോൾ അനേകം സ്വരങ്ങളിൽ തങ്ങളുടെ ഇടയന്റെ സ്വരം തിരിച്ചറിഞ്ഞ് അവനു പിന്നാലെ അവ പുറത്തേക്കിറങ്ങി വരും. യേശുവിന്റെ സ്വരം കേട്ട് അവൻ തങ്ങളെ പേരെടുത്തു വിളിക്കുന്നത് കേട്ടാണ് ഓരോ ശിഷ്യന്മാരും അവനു പിന്നാലെ നടന്നത്. ഇടയന്റെ സ്വരം തിരിച്ചറിഞ്ഞ് അവനാകുന്ന വാതിലിലൂടെ പിതാവിന്റെ ആലയിലേക്ക് നടക്കുവാനുള്ള വിവേകവും തിരിച്ചറിവുമാണ് വിശ്വാസം നമ്മിൽ നിറയ്ക്കേണ്ടത്. ദൈവജനത്തെ നയിക്കുവാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇടയർ അധികാരത്തിന്റെയും സ്ഥാനമോഹത്തിന്റെയും പ്രലോഭനങ്ങളിൽപ്പെട്ട് തങ്ങളുടെ കടമകൾ മറന്നപ്പോൾ നിയമത്തിന്റെയും ആചാരങ്ങളുടെയും നൂലാമാലകളിൽ ജനങ്ങളെ കുരുക്കിയിട്ട് യഥാർത്ഥ ദൈവിക ചിന്തയിൽ നിന്ന് അവരെ അകറ്റിയപ്പോൾ ദൈവപുത്രനായ ക്രിസ്തു ഒരു യഥാർത്ഥ നല്ല ഇടയൻ ആരാണ് എന്ന് തന്റെ ജീവിതം കൊണ്ടും വാക്കുകൾ കൊണ്ടും പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു സുവിശേഷ ഭാഗമാണ് വിശുദ്ധ യോഹന്നാന്റെ 10-ാം അധ്യായം. കപട ഇടയന്മാരുടെയും കൂലിക്കാരുടെയും മുന്നിൽ തന്റെ ധന്യമായ ജീവിതം മുൻനിർത്തിയാണ് അവൻ പഠിപ്പിക്കുന്നത്. ദൈവഹിതം ദൈവജനത്തെ അറിയിക്കുവാനെത്തിയ അവരെ ഓരോരുത്തരെയും അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ പേരുചൊല്ലി വിളിക്കുന്ന, അവരെ ചേർത്തുപിടിക്കുന്ന സുഭിക്ഷമായ ദൈവസ്നേഹത്തിന്റെ നിത്യരക്ഷയുടെ പുൽപ്പരപ്പുകളിലേക്ക് അവരെ നയിക്കുന്ന ദൈവജനത്തിന് ജീവനുണ്ടാകുവാനായി തന്റെ ജീവനേകുവാൻ തയ്യാറാകുന്ന നല്ല ഇടയൻ. എന്നാൽ ഈ വചനഭാഗം നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന രണ്ടാമതൊരു കാര്യം കൂടിയുണ്ടെന്ന് നാം കണ്ടു. ഇടയന്റെ സ്വരത്തിനായി കാത്തിരിക്കുന്ന, അവന്റെ സ്വരം തിരിച്ചറിയുന്ന ഒരു ദൈവജനമായി കർത്താവിന്റെ ആലയിൽ തുടരുവാനുള്ള ഒരു ക്ഷണം കൂടി യേശു ഇന്ന് നമുക്കു മുന്നിൽ വയ്ക്കുന്നുണ്ട്. ദൈവജനത്തെ നയിക്കുന്നവർ വ്യക്തിതാൽപര്യങ്ങളും സ്വാർത്ഥതയും അവസാനിപ്പിച്ച് ദൈവഹിതമനുസരിച്ച് ദൈവത്തിന്റെ ആലയിലേക്ക് അവരെ നയിക്കട്ടെ. അതേസമയം ദൈവത്തിന്റെ അജഗണമെന്ന നിലയിൽ മനസാക്ഷിയിൽ തിരുവചനത്തിൽ ദൈവം നിയോഗിച്ച നല്ല ഇടയന്മാരുടെ വാക്കുകളിൽ യഥാർത്ഥ ദൈവസ്വരം തിരിച്ചറിയാനും സ്വർഗരാജ്യത്തിന്റെ വിശുദ്ധിയെ ലക്ഷ്യമാക്കി ഈ ഭൂമിയിൽ ജീവിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. നല്ല ഇടയനായ യേശുവിന്റെ പിന്നാലെ വിശ്വസ്തതയോടെ സഞ്ചരിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശു നല്ല ഇടയൻ എന്ന വിഷയത്തെ ആധാരമാക്കി ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ ചിന്താമലരുകളിൽ നിങ്ങൾ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. ജോബി കാവാലം എഴുതി, പീറ്റർ ചേരാനല്ലൂർ സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം കെസ്റ്റർ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്ക് ഏവർക്കും നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. യേശു നല്ല ഇടയൻ എന്ന വിഷയത്തെ ആധാരമാക്കി ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങൾ അടങ്ങിയ ചിന്താമലരുകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം യേശുവിനെ ആടുകളുടെ രക്ഷയ്ക്കു വേണ്ടി ജീവൻ അർപ്പിക്കുന്ന നല്ല ഇടയനായി അവതരിപ്പിക്കുന്നുണ്ട്. മറ്റു സുവിശേഷങ്ങളിലും വിശുദ്ധഗ്രന്ഥത്തിലെ മറ്റു പലയിടങ്ങളിലും ഇടയൻ എന്ന ഒരു ആശയം സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. 23-ാം സങ്കീർത്തനം 1-ാം വാക്യം ഇതിനൊരു ഉദാഹരണമാണ്. അവിടെ സങ്കീർത്തകൻ പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. യേശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 11-ാം വാക്യത്തിൽ കർത്താവ് ഇസ്രായേലിനെ ഭരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ഇടയനെപ്പോലെ അവിടുന്ന് തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നു. അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. ദൈവത്തിന്റെ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും മുഖം ഭംഗിയായി വരച്ചുവയ്ക്കുന്ന വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് കടന്നുവരുമ്പോൾ 15-ാം അധ്യായം 3-7 വരെയുള്ള വാക്യങ്ങളിൽ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകുന്ന ഉത്തരവാദിത്വമുള്ള ഇടയനെക്കുറിച്ചും നാം വായിക്കുന്നുണ്ട്. ആദിമകാല ക്രൈസ്തവർ പ്രാർത്ഥനയ്ക്ക് ഒരുമിച്ചുകൂടിയിരുന്ന ഇടങ്ങളിൽ ക്രിസ്തുവിനെ നല്ലിടയന്റെ ചിത്രം ഉപയോഗിച്ച് പ്രതീകാത്മകമായി വരച്ചുവയ്ക്കാറുണ്ടായിരുന്നു. റോമാ സാമ്രാജ്യത്തിന്റെ കാലത്ത് ആദ്യ നൂറ്റാണ്ടുകളിൽ മണ്ണിനടിയിൽ പ്രാർത്ഥനയ്ക്കും വ്രതസംസ്കാരത്തിനും ഒക്കെ ഉപയോഗിച്ചിരുന്ന പല കാറ്റക്കൊമ്പുകളിലും നല്ലിടയന്റെ ചിത്രം നമുക്ക് കാണാം. റോമൻ സാമ്രാജ്യത്തിന് കീഴിൽ പിന്നീട് ക്രൈസ്തവ മതസ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടതിനുശേഷവും ഈ ചിത്രം ഉപയോഗത്തിൽ തുടർന്നു പോന്നിരുന്നു. 5-ാം നൂറ്റാണ്ടോടെ ഇന്നു കാണുന്ന നല്ലിടയന്റെ ചിത്രങ്ങൾ പോലെ കൂടുതൽ സമ്പന്നമായ വസ്ത്രങ്ങളും പ്രഭാവലയവും ഒക്കെയുള്ള ചിത്രീകരണ ശൈലിയിലേക്ക് ഇത് കടന്നുവരുന്നുണ്ട്. ഫോറോ റൊമാനോ എന്നറിയപ്പെടുന്ന പഴയ റോമൻ നഗരഭാഗത്ത് 5-ാം നൂറ്റാണ്ടിൽ പണി ചെയ്യപ്പെട്ടുവെന്നു കരുതപ്പെടുന്ന വിശുദ്ധരായ കോസ്മ, ഡാമിയൻ എന്നിവരുടെ നാമത്തിലുള്ള ദേവാലയത്തിൽ ഇതുപോലൊരു ചിത്രമുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് കടന്നുവരുമ്പോൾ ജെറമിയ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായത്തിൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്റെ ജനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്റെ മേച്ചിൽ സ്ഥലത്തെ ആടുകൾ എന്നാണ്. തന്റെ ജനത്തെ സംരക്ഷിക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇടയന്മാർ തങ്ങളുടെ കടമ മറന്ന് ആട്ടിൻകൂട്ടത്തെ ചിതറിച്ചുവെന്ന് യഹോവ പരിതപിക്കുന്നുണ്ട്. താൻ പരിപാലിക്കുവാനായി ഏൽപ്പിച്ച തന്റെ ആട്ടിൻപറ്റത്തെ ചിതറിയോടിച്ച, വിവിധ ദേശങ്ങളിലേക്ക് അവരെ ആട്ടിപ്പായിച്ച ഇടയന്മാർക്കുനേരെ അവിടുത്തെ ക്രോധം ഉയരുന്നു. ചിതറിക്കപ്പെട്ട ആടുകളെ തന്റെ ആലയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിയാണ് ദൈവം ഈ വചനഭാഗത്ത് അറിയിക്കുന്നത്. സുരക്ഷിതമായ ഒരിടമാണ് ദൈവം അവർക്ക് വാഗ്ദാനം ചെയ്യുന്നത്. പഴയ നിയമത്തിലുടനീളം ദൈവം തന്നെ തന്റെ ജനത്തെ നയിക്കുന്നത് നാം കാണുന്നുണ്ട്. അവന്റെ ആടുകൾ ഇസ്രായേൽ ജനം എല്ലായ്പ്പോഴും അനുസരണയുള്ളവരായിരുന്നില്ല. എങ്കിലും തിരികെ തന്റെ ആലയിലേക്ക് ഓരോ പ്രവാചകരിലൂടെയും പിതാക്കന്മാരിലൂടെയും ദൂതന്മാരിലൂടെയും തന്റെ ജനത്തെ അവൻ തിരികെ കൊണ്ടുവരുന്നുണ്ട്. മരുഭൂമിയിൽ ലക്ഷ്യമില്ലാതെ അലയുന്ന ഇസ്രായേലിന് ദൈവം വഴികാട്ടിയാകുന്നതും നാം പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ വായിക്കുന്നുണ്ട്. തേനും പാലുമൊഴുകുന്ന വാഗ്ദത്ത ഭൂമിയിലേക്ക്, പച്ചയായ പുൽമേടുകളിലേക്ക് അവൻ തന്റെ ജനത്തെ നയിക്കുന്നു. തന്റെ ആടുകളെ മേയ്ക്കുവാൻ വ്യത്യസ്തമായൊരു പദ്ധതിയും അവനൊരുക്കിയിട്ടുണ്ട്. ഇനിമേൽ ദൈവജനത്തിന്, ദൈവത്തിന്റെ ആലയിലെ അജഗണത്തിന് ഭയപ്പെടുകയോ വേവലാതിപ്പെടുകയോ വേണ്ട. കാരണം അവരെ മേയ്ക്കുന്നതിന് നല്ല ഇടയന്മാരെ നിയോഗിക്കാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നു. ദാവീദിന്റെ വംശത്തിൽ നീതിയുടെ ശാഖ മുളപ്പിക്കാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ പുതിയ നിയമത്തിലേക്ക് കടന്നുവരുന്നതിനു മുൻപു തന്നെ ഇസ്രായേൽ ജനത്തിന് പരിചിതമായ വാക്കുകളാണ് ഇടയനും ആടുകളും എന്നത്. ഈയൊരു ചിന്ത വ്യക്തമായി അറിയാവുന്ന ജനത്തോടാണ് യേശു താൻ നല്ല ഇടയനാണെന്ന്, ആടുകളെ പിതാവിന്റെ ആലയിലേക്ക് നയിക്കുന്ന, സ്വജീവനേകുന്ന യഥാർത്ഥ ഇടയനാണെന്ന് പറയുന്നത്. വിശുദ്ധ യോഹന്നാൻ താനെഴുതിയ സുവിശേഷത്തിലെ 10-ാം അധ്യായത്തിന്റെ ആദ്യ പകുതി മുഴുവനും ഇടയന്മാരുമായി ബന്ധപ്പെട്ട് യേശു പറഞ്ഞ വാക്കുകൾ എഴുതുവാനാണ് നീക്കിവയ്ക്കുക. കൂലിക്കാരും ആത്മാർത്ഥതയില്ലാത്തതുമായ ഇടയന്മാരും നല്ല ഇടയന്മാരും തമ്മിലുള്ള വ്യത്യാസം ആടുകളോടുള്ള അവരുടെ സമർപ്പണബോധവുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് തിരിച്ചറിയാനാവുക. പഴയ പുതിയ നിയമകാലങ്ങളിലെ ചില ഇടയന്മാരെങ്കിലും യേശു പറയുന്ന മോശം ഇടയന്മാരുടെ ഗണത്തിൽപ്പെടുന്നവരാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇത്തരം ഇടയന്മാരെക്കുറിച്ച് യേശു പറയുന്നത് ഇങ്ങനെയാണ്: ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ചുകളയുകയും ചെയ്യുന്നു. തന്റെ സ്വന്തമെന്നു കരുതി ആടുകളെ സ്നേഹിക്കാൻ ഒരു കൂലിക്കാരന് എളുപ്പമല്ല. ആടുകളുടെ സംരക്ഷണവും ഭക്ഷണവുമൊക്കെ കടമയായി മാത്രം കാണുന്ന, കൂലിക്കുവേണ്ടി ഇടയവേഷമണിയുന്ന ആളുകളായി പല ഇടയന്മാരും അധപതിച്ചിട്ടുണ്ട്. സുവിശേഷത്തിൽ ദൈവത്തിന്റെ ആലയിലെ ദൈവജനമെന്ന ആടുകളുടെ അടുത്തേക്ക് വരുന്ന മറ്റൊരു കൂട്ടർ കള്ളന്മാരും കവർച്ചക്കാരുമാണ്, പിൻവാതിലിലൂടെ കടന്നുവരുന്നവർ. നേരായ മാർഗമറിഞ്ഞിട്ടും സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കു വേണ്ടി ആടുകളെ ഉപയോഗിക്കുന്ന, ആടുകളുടെ മേൽ കരുണയ്ക്കുപകരം നിയമത്തിന്റെ കാഠിന്യമേറുന്ന ചാട്ടവാറൊഹുന്ന കള്ള ഇടയന്മാർ. ഇതിനൊരു ഉദാഹരണമായി നിൽക്കുന്നത് നല്ലിടയനെക്കുറിച്ചുള്ള ഭാഗമടങ്ങുന്ന 10-ാം അധ്യായത്തിന് തൊട്ടുമുൻപ് സുവിശേഷകൻ പറഞ്ഞുവയ്ക്കുന്ന ഒരു കൂട്ടം മനുഷ്യരാണ്. യേശു സുഖപ്പെടുത്തിയ അന്ധനായ മനുഷ്യനെ യേശുവിനെക്കുറിച്ച് അവൻ ദൈവത്തിൽ നിന്നുള്ളവനാണെന്ന് സാക്ഷ്യമേകി എന്ന ഒരു കുറ്റം അവന്റെ മേൽ ആരോപിച്ചുകൊണ്ട് ഫരിസേയർ പുറത്താക്കി എന്ന് നാം യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 9-ാം അധ്യായം അവസാന ഭാഗത്ത് വായിക്കുന്നുണ്ട്. സാബത്തു ദിവസം നന്മ ചെയ്യാൻ പോലും മനുഷ്യരെ അനുവദിക്കാത്ത, ആടുകളുടെ നന്മ ആഗ്രഹിക്കാത്ത കപടവേഷധാരികളായ ഇടയന്മാരാണവർ. ആത്മീയാന്ധത ബാധിച്ച് നന്മയെന്തെന്ന് തിരിച്ചറിഞ്ഞിട്ടും നിയമത്തിന്റെയും നൂലാമാലകളുടെയും മറവിൽ ആടുകൾക്ക് നീതി നിഷേധിക്കുന്ന കൂലിക്കാർ. ആടുകൾക്കിടയിൽ സ്വരമുയർത്തുന്നവരെല്ലാം നല്ല ഇടയന്മാരാകണമെന്നില്ല. പിൻവാതിലിലൂടെ അർഹതയില്ലാതെ കച്ചവട തന്ത്രങ്ങളിലൂടെ ഇടയന്റെ വേഷമണിയുന്ന, ദൈവജനത്തിന്റെ നന്മയ്ക്കുവേണ്ടി അധ്വാനിക്കാൻ തയ്യാറാകാത്ത എത്രയോ ഇടയന്മാരെ ഇസ്രായേൽ കണ്ടിട്ടുണ്ട്. കൂലിക്കാരും കവർച്ചക്കാരും ചേർന്ന് തന്റെ ജനത്തിന്റെ ജീവിതം ദുസ്സഹമാക്കുമ്പോൾ യഥാർത്ഥവാതിലിലൂടെ പിതാവിൽ നിന്ന് നിയോഗമേറ്റുവാങ്ങി കടന്നുവരുന്ന നല്ല ഇടയനായി യേശു തന്നെത്തന്നെ അവതരിപ്പിക്കുന്നു. ആടിന്റെ ചൂരറിയുന്ന, ഗന്ധമറിയുന്ന, അവയുടെ വിശപ്പും ദാഹവും തിരിച്ചറിയുന്ന ആത്മാർത്ഥതയുള്ള ഇടയൻ. യേശുവിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നതുപോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഫരിസേയർ തള്ളിക്കളയുന്ന അന്ധനെപ്പോലെ മുറിവുകളേറ്റ ആലയിൽ നിന്ന് അകറ്റപ്പെട്ട ഒരുപാട് ജീവിതങ്ങൾ തന്റെ പിതാവിന്റെ അജഗണത്തിലുണ്ടെന്ന് തിരിച്ചറിയുന്ന യേശു കൂലിക്കാരെപ്പോലെ പെരുമാറിയിരുന്ന അന്നത്തെ ഇടയന്മാർക്ക് മുന്നിൽ പിതാവിനോട് ചേർന്നു നിൽക്കുന്ന, അവിടുത്തെ ഹൃദയമറിയുന്ന തന്റെ ജീവിതം പിതാവിന്റെ അജഗണത്തിനു മുന്നിൽ തുറന്നുവയ്ക്കുന്നു. ചിതറിപ്പോയ ഇസ്രായേൽ ജനത്തെ, യഥാർത്ഥ ഇടയനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അജഗണത്തെ ദൈവത്തിന്റെ ആലയിലേക്ക് ഒരു ഗണമായി നയിക്കുവാനാണ് അവൻ സ്വജീവൻ നൽകുന്നത്. ദൈവജനത്തെ മനസ്സിലാക്കുന്ന, അവരെ പേരു ചൊല്ലിവിളിക്കുന്ന, അവർക്ക് മുൻപേ നടക്കുന്ന ഏത് ബുദ്ധിമുട്ടേറിയ മരണത്തിന്റെ താഴ്വരകളിലൂടെയും കാൽവരികളിലൂടെയും ദൈവത്തിന്റെ അജഗണത്തെ നയിക്കാൻ പോന്ന, അവർക്കായി ജീവനേകുന്ന നല്ലിടയനാണവൻ. പിതാവാണ് തന്നെ അയച്ചതെന്ന് പലവരു പല രീതികളിലൂടെ അവൻ തന്റെ ജനത്തോട് വിളിച്ചു പറയുന്നുണ്ട്. പിതാവിലേക്ക് അവന്റെ ജനത്തെ നയിക്കേണ്ട നിയോഗമാണ് നല്ല ഇടയനായ യേശു ഏറ്റെടുത്തിരിക്കുന്നത്. അജഗണത്തിന് വഴികാട്ടിയാകേണ്ട ദൈവപുത്രന്റെ സ്വരവും സ്വഭാവവുമാണ് യേശുവിന്റെ വാക്കുകളിലും പ്രവൃത്തികളിലും നാം കാണുക. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യത്തിൽ യേശു നല്ല ഇടയന്റെ സ്വഭാവം വ്യക്തമാക്കുന്നുണ്ട്. ആടുകൾക്കു വേണ്ടി ജീവനർപ്പിക്കുന്നവനാണ് നല്ല ഇടയൻ. ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് സ്വജീവൻ രക്ഷിക്കാനായി ഓടിപ്പോകുന്നവനല്ല നല്ല ഇടയൻ. ആടുകളെ ഒരുമിച്ചു കൂട്ടുന്ന ആലയുടെ വാതിലായി തുറന്നുകിടക്കുന്ന ഭാഗത്തിന് കുറുകെയാണ് സാധാരണ ഇടയന്മാർക്കിടക്കുകയെന്ന് നാമൊക്കെ കേട്ടിട്ടുണ്ട്. കാരണം ആടിനെ കൊന്നു തിന്നുവാൻ വരുന്ന മൃഗങ്ങളാകട്ടെ, അവയെ കട്ടുകൊണ്ടുപോകുവാൻ വരുന്ന കള്ളന്മാരാകട്ടെ, ഇടയൻ ഉറങ്ങുന്ന ഇടം കടന്നുവേണം ആടുകളുടെ അടുത്തെത്താൻ. ഒരിടയനെ മറികടന്ന് ആടുകൾക്കരികിലേക്ക് പോകാൻ ഇരുവരും മടിക്കും. എന്നാൽ ആടുകളെക്കുറിച്ച് കൂടുതലൊന്നും വിചാരമില്ലാത്ത കൂലിക്കാരാകട്ടെ സൗകര്യമായി ഉറങ്ങാൻ പറ്റുന്ന ഇടങ്ങളിലേക്ക് മാറിയാണുറങ്ങുക. ആടുകളിലൊന്ന് നഷ്ടപ്പെട്ടാലും തന്റെ ഉറക്കത്തിന് ഭംഗം വരരുത്, തനിക്ക് ആപത്തുകളൊന്നും വരരുത് എന്ന ചിന്തയാണ് കൂലിക്കാരനായ ഇടയനെ നയിക്കുക. നല്ല ഇടയന്റെ ചിത്രം വളരെ ഭംഗിയുള്ളതും ആകർഷകവുമായി യേശു വരച്ചുവയ്ക്കുമ്പോൾ പലരുടെയും ഉള്ളിൽ ഒരു ചോദ്യമുയർന്നേക്കാം. ഇവിടെയാണ് ഇതുപോലെ കുറച്ച് ആടുകൾക്കു വേണ്ടി ജീവൻ കളയാൻ തയ്യാറാകുന്ന ഒരു ആട്ടിടയനുണ്ടാവുക. എന്നാൽ സോമനസാലെ തന്റെ ജീവിതം മനുഷ്യരുടെ രക്ഷയ്ക്കായി ബലിയർപ്പിക്കുവാൻ തയ്യാറാകുന്ന ദൈവപുത്രന്റെ ജീവിതം മുന്നിലുള്ളപ്പോൾ നല്ല ഇടയന്റെ ഉപമ വ്യർത്ഥമല്ലെന്ന് നമുക്കറിയാം. തന്റെ ജീവൻ ദൈവത്തിന്റെ അജഗണത്തിനായി നൽകിയവനാണവൻ. ജീവിച്ചിരിക്കുമ്പോഴും മരണത്തിലും പിതാവിന്റെ ഹിതം നിറവേറ്റുവാനും ജനത്തിന് രക്ഷകരകതമാകുവാനുമാണ് യേശു സ്വയം സമർപ്പിക്കുന്നത്. പിതാവിനോട് ചേർന്നു നിന്നുകൊണ്ട് ജനത്തിന്റെ രക്ഷയ്ക്കായി കുരിശിൽ സമർപ്പിക്കപ്പെട്ട ജീവിതം. യേശുവിന്റെ മാതൃകയിൽ ദൈവജനത്തെ നയിക്കുവാനുള്ള ഓരോ ഇടയന്മാരുടെയും സഹോദരങ്ങൾക്ക് ജീവിതത്തിൽ ദൈവത്തിലേക്കുള്ള ചൂണ്ടുപലകകളും കൈത്താങ്ങുകളുമാകുവാനുള്ള ഓരോ ക്രൈസ്തവരുടെയും വിളികൾ തിരിച്ചറിഞ്ഞ് ജീവിക്കാനാണ് നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ഒരോർമ്മപ്പെടുത്തൽ നല്ല ഇടയന്റെ ചിത്രം നമ്മുടെ മുന്നിൽ വയ്ക്കുന്നുണ്ട്. നല്ല ഇടയനായ യേശുവിനെപ്പോലെ സ്വാർത്ഥതയില്ലാതെ ജീവിതം ദൈവജനത്തിനായി നൽകുന്ന ആട്ടിടയന്മാരെക്കുറിച്ചുള്ള ചിന്ത നല്ല ഇടയൻ എന്ന പ്രയോഗം നമ്മുടെ മുന്നിൽ വയ്ക്കുന്നുണ്ട്. എന്നാൽ തങ്ങളുടെ ഇടയനോടൊത്ത് ഇടയന്റെ വിളികേട്ട് നടക്കുന്ന ആടുകളുടെ ഒരു ചിത്രം കൂടി നല്ല ഇടയന്റെ ഉപമ നമുക്ക് മുന്നിൽ കാട്ടിത്തരുന്നുണ്ട്. യഥാർത്ഥ ഇടയസ്വരം തിരിച്ചറിയുന്ന ഇടയന്റെ പിന്നാലെ മാത്രം സഞ്ചരിക്കുന്ന ആടുകൾ, അപരിചിതനിൽ നിന്ന് ഓടിയകലാൻ, ദൈവത്തിന്റെ ആലയിൽ നിന്ന് ആടുകളെ അകറ്റുന്ന സ്വരങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള കഴിവ് ആടുകൾക്കുണ്ടാകണം. പഴയകാലത്ത് ചില ആലകളിൽ പല ഇടയന്മാരുടെ ആടുകളുണ്ടാകുമായിരുന്നു. അവയെ വേർതിരിച്ചറിയാൻ ഏതെങ്കിലും അടയാളങ്ങൾ അവയുടെ മേലുണ്ടാകും. എന്നാൽ പ്രഭാതത്തിൽ ഇടയൻ വിളിക്കുമ്പോൾ അനേകം സ്വരങ്ങളിൽ തങ്ങളുടെ ഇടയന്റെ സ്വരം തിരിച്ചറിഞ്ഞ് അവനു പിന്നാലെ അവ പുറത്തേക്കിറങ്ങി വരും. യേശുവിന്റെ സ്വരം കേട്ട് അവൻ തങ്ങളെ പേരെടുത്തു വിളിക്കുന്നത് കേട്ടാണ് ഓരോ ശിഷ്യന്മാരും അവനു പിന്നാലെ നടന്നത്. ഇടയന്റെ സ്വരം തിരിച്ചറിഞ്ഞ് അവനാകുന്ന വാതിലിലൂടെ പിതാവിന്റെ ആലയിലേക്ക് നടക്കുവാനുള്ള വിവേകവും തിരിച്ചറിവുമാണ് വിശ്വാസം നമ്മിൽ നിറയ്ക്കേണ്ടത്. ദൈവജനത്തെ നയിക്കുവാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇടയർ അധികാരത്തിന്റെയും സ്ഥാനമോഹത്തിന്റെയും പ്രലോഭനങ്ങളിൽപ്പെട്ട് തങ്ങളുടെ കടമകൾ മറന്നപ്പോൾ നിയമത്തിന്റെയും ആചാരങ്ങളുടെയും നൂലാമാലകളിൽ ജനങ്ങളെ കുരുക്കിയിട്ട് യഥാർത്ഥ ദൈവിക ചിന്തയിൽ നിന്ന് അവരെ അകറ്റിയപ്പോൾ ദൈവപുത്രനായ ക്രിസ്തു ഒരു യഥാർത്ഥ നല്ല ഇടയൻ ആരാണ് എന്ന് തന്റെ ജീവിതം കൊണ്ടും വാക്കുകൾ കൊണ്ടും പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു സുവിശേഷ ഭാഗമാണ് വിശുദ്ധ യോഹന്നാന്റെ 10-ാം അധ്യായം. കപട ഇടയന്മാരുടെയും കൂലിക്കാരുടെയും മുന്നിൽ തന്റെ ധന്യമായ ജീവിതം മുൻനിർത്തിയാണ് അവൻ പഠിപ്പിക്കുന്നത്. ദൈവഹിതം ദൈവജനത്തെ അറിയിക്കുവാനെത്തിയ അവരെ ഓരോരുത്തരെയും അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ പേരുചൊല്ലി വിളിക്കുന്ന, അവരെ ചേർത്തുപിടിക്കുന്ന സുഭിക്ഷമായ ദൈവസ്നേഹത്തിന്റെ നിത്യരക്ഷയുടെ പുൽപ്പരപ്പുകളിലേക്ക് അവരെ നയിക്കുന്ന, ദൈവജനത്തിന് ജീവനുണ്ടാകുവാനായി തന്റെ ജീവനേകുവാൻ തയ്യാറാകുന്ന നല്ല ഇടയൻ. എന്നാൽ ഈ വചനഭാഗം നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന രണ്ടാമതൊരു കാര്യം കൂടിയുണ്ടെന്ന് നാം കണ്ടു. ഇടയന്റെ സ്വരത്തിനായി കാത്തിരിക്കുന്ന, അവന്റെ സ്വരം തിരിച്ചറിയുന്ന ഒരു ദൈവജനമായി കർത്താവിന്റെ ആലയിൽ തുടരുവാനുള്ള ഒരു ക്ഷണം കൂടി യേശു ഇന്ന് നമുക്കു മുന്നിൽ വയ്ക്കുന്നുണ്ട്. ദൈവജനത്തെ നയിക്കുന്നവർ വ്യക്തി താൽപ്പര്യങ്ങളും സ്വാർത്ഥതയും അവസാനിപ്പിച്ച് ദൈവഹിതമനുസരിച്ച് ദൈവത്തിന്റെ ആലയിലേക്ക് അവരെ നയിക്കട്ടെ. അതേസമയം ദൈവത്തിന്റെ അജഗണമെന്ന നിലയിൽ മനസാക്ഷിയിൽ തിരുവചനത്തിൽ ദൈവം നിയോഗിച്ച നല്ല ഇടയന്മാരുടെ വാക്കുകളിൽ യഥാർത്ഥ ദൈവസ്വരം തിരിച്ചറിയാനും സ്വർഗരാജ്യത്തിന്റെ വിശുദ്ധിയെ ലക്ഷ്യമാക്കി ഈ ഭൂമിയിൽ ജീവിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. നല്ല ഇടയനായ യേശുവിന്റെ പിന്നാലെ വിശ്വസ്തതയോടെ സഞ്ചരിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശു നല്ല ഇടയൻ എന്ന വിഷയത്തെ ആധാരമാക്കി ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ ചിന്താമലരുകളിൽ നിങ്ങൾ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. ജോബി കാവാലം എഴുതി, പീറ്റർ ചേരാനെല്ലൂർ സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം കെസ്റ്റർ.